91.7 FM. Qatar's favorite radio station.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: പുണ്യവചനങ്ങളിലൂടെ നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
4: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. Kadir's favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

0: listening to.
1: Listening to.
2: Radio Suno 91.7 FM.
3: Katash.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: Sono. 91.7 FM. Radio
1: Sono. Qatar's happiness frequency.
2: Radio Sono. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Hi, Nyan Vedan. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: സ്മാർട്ട് ടോക്ക്
1: റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. റേഡിയോ സുനോയിൽ സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇന്നും നമ്മളുടെ കൂടെ ഒരു അതിഥി എത്തുന്നുണ്ട്. വായനാ പുസ്തകം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, പുസ്തകങ്ങൾ മേടിച്ച് എപ്പോഴും സൂക്ഷിക്കുന്ന ആളുകളുണ്ട്, ഓരോ യാത്രയിലും പുസ്തകങ്ങളെ കൂടെ കൂട്ടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പുസ്തകങ്ങളിലേക്കും വായനയിലേക്കും എത്തുകയാണ്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൽ പുസ്തകങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോസ് നൽകുന്ന ബുക്ക് ടോക്ക് വിത്ത് ഷോൺ, ഷോൺ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ഷോൺ ജോയ് ആണ്. ഷോൺ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്. എപ്പം മുതലാണ് ഇതിലേക്കൊക്കെ വന്നു തുടങ്ങിയത്? പണ്ട് മുതലേ വായന ഇഷ്ടമുള്ള ആളാണോ?
2: തീർച്ചയായിട്ടും പണ്ട് മുതലേ വായന ഇഷ്ടമുള്ള ഒരാളാണ്. എന്റെ ഫാമിലിയിൽ നന്നായിട്ട് വായിക്കുന്ന കുറച്ച് പേരുണ്ട്, വളരെ കുറച്ച് പേരെന്ന് പറയാം. അപ്പോ എന്റെ അമ്മയുടെ ഒരു സഹോദരനുണ്ട്, അപ്പൊ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെറുപ്പത്തിലൊക്കെ അവിടെ പോകുമ്പോ ഇങ്ങനെ പുസ്തകങ്ങൾ ഇങ്ങനെ ഒരു ഷെൽഫിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു. അങ്ങനെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ച് തുടങ്ങി. പിന്നെ സ്കൂൾ ലൈബ്രറി അത്ര ആക്റ്റീവ് അല്ലായിരുന്നെങ്കിൽ പോലും സ്കൂളില് ഇങ്ങനെ പുസ്തകം നമുക്ക് വാങ്ങി അത് വായിച്ച് ഉടനെ തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇതില് അങ്ങനെ എടുത്ത് വായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പബ്ലിക് ലൈബ്രറി ജോയിൻ ചെയ്തു, കുറച്ചും കൂടി പുസ്തകങ്ങൾ വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോ പബ്ലിക് ലൈബ്രറി ജോയിൻ ചെയ്ത് അങ്ങനെയാണ് പുസ്തകങ്ങൾ എടുത്ത് കൂടുതൽ കൂടുതൽ വായിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇതൊക്കെ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാല് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പണ്ട് ഈ കളിക്കുടുക്ക ബാലരമ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഇങ്ങനെ കാത്തിരുന്ന് വായിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതായിരിക്കും വായന അത്രയും ഇൻട്രസ്റ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്തത്, ആ കുറച്ച് പുസ്തകങ്ങള് കാത്തിരുന്ന് വായിച്ചിട്ടാണ്. പിന്നെ അതിൽ നിന്ന് പതുക്കെ പതുക്കെ നേരത്തെ പറഞ്ഞതുപോലെ പല പല പുസ്തകങ്ങൾ, നോവൽ, അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫി, അതൊക്കെ വായിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പൊ ചെറുപ്പത്തില് വായിക്കാൻ ഇഷ്ടമായിരുന്നു, പിന്നെ പോകെ പോകെ നല്ല നല്ല സജഷൻസ് ലഭിക്കുകയും വായന കുറച്ച് ഇമ്പ്രൂവ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് വായനയുടെ ഒരു യാത്ര.
1: ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മള് കുഞ്ഞിലെ എന്ത് വായിക്കുന്നോ അവിടെ നിന്നാണ് നമ്മുടെ ഒരു അടിസ്ഥാനം അല്ലേ?
2: അതെ അതെ, തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ കാത്തിരുന്ന് വായിച്ചിരുന്നത് പോലെ ഇന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ഒരു പുസ്തകവും വായിക്കുന്നില്ല. നല്ല പുസ്തകങ്ങൾ, നല്ല റിവ്യൂ ഒക്കെ കണ്ട് അങ്ങനെ വായിക്കുന്നവരുണ്ടെങ്കിൽ പോലും നമ്മൾ അന്ന് അത്രയും ആകാംക്ഷയോടെ കാത്തിരുന്ന് വായിച്ച പുസ്തകങ്ങൾ പോലെ ഇന്ന് നമ്മൾ അത്രയും വായിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ആ ചെറുപ്പത്തിലത്തെ ഒരു ആ ഒരു കാത്തിരുന്ന് കാത്തിരുന്ന് വായിച്ചതിന്റെ ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ വായന വളർത്താനായിട്ട് അതിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ നിന്നായിരിക്കാം വന്നിട്ടുണ്ടാവുക. നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ വായന കാര്യങ്ങൾ അതിലേക്കൊക്കെ വന്നതെന്ന് പറയുമ്പോ, ഞാൻ ഈ വായിച്ചു കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് എഴുതാൻ തുടങ്ങിയത് ആക്ച്വലി ഈ പറഞ്ഞൊരു പോയിന്റ് അവിടെ വരുന്നത് കാരണമാണ്. നമ്മള് ഇപ്പൊ വായിക്കുന്ന പുസ്തകങ്ങള് നമുക്ക് അതിലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത് തുടരെ തുടരെ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോഴാണ് ഒരു നല്ലൊരു പുസ്തകമായിരിക്കാം വായിച്ചിട്ടുണ്ടാവുക, പക്ഷെ അത് വായിച്ച സമയത്ത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, പക്ഷെ കുറെ നാള് കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ച് ആ പുസ്തകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് ഡിസ്കഷനിൽ ആ പുസ്തകത്തിനെ കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ, ഞാൻ ഈ പുസ്തകം വായിച്ചതാണല്ലോ, ഇതിലത്തെ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരാറുണ്ട്. അപ്പോ ആ ഒരു റിക്കളക്ഷൻ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വായിച്ച പുസ്തകങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പതുക്കെ എഴുതാൻ തുടങ്ങിയത്. എനിക്ക് എന്താണ് വായിച്ചതിൽ എന്താണ് ഇഷ്ടപ്പെട്ടത്, ആ പുസ്തകത്തിന്റെ തീം എന്തായിരുന്നു, അതിൽ എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ തുടങ്ങി. അപ്പൊ അത് ഈ ഒരു കാര്യം കൊണ്ടാണ്, നമ്മളിപ്പോ വായിക്കുന്നത് പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ എഴുത്തും സഹായിക്കുന്നു എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്.
1: ഷോണിന്റെ ഇൻസ്റ്റാ പേജിന്റെ പേര് ബുക്ക് ടോക്ക് വിത്ത് ഷോൺ ആണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്?
2: അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇങ്ങനെ റിവ്യൂസ് മാത്രം ചെയ്യാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷെ റിവ്യൂസ് പറയുമ്പോ ഭയങ്കരമായിട്ടൊരു അക്കാദമിക് സ്റ്റൈലിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടും നമുക്ക് കേട്ടിരിക്കാവുന്ന രീതിയില് നമ്മളൊരു സുഹൃത്തിന്റെ അടുത്ത് പറയുന്നത് പോലെ, ഒരു സുഹൃത്ത് കേൾക്കുന്നത് പോലെ മറ്റുള്ളവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയാനുള്ളൊരു ആ ഒരു കോൺസെപ്റ്റ് ആണ് എനിക്ക് ഇങ്ങനെ ബുക്ക് ടോക്ക് എന്നുള്ളൊരു കീവേഡിലേക്ക് എത്താനുള്ള കാരണം. അതായത് നമ്മൾ വളരെ അധികം ചിന്തിച്ച് പറയണം എന്നൊന്നുമില്ല, നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് മറ്റൊരു പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോടോ ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറ്റിയത്. അത് ആക്ച്വലി ആദ്യം എന്റെ ഒരു പേഴ്സണൽ അക്കൗണ്ട് ആയിരുന്നു, പിന്നെ അത് ഞാൻ മാറ്റി കുറച്ചും കൂടി ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് കൂടുതൽ ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ ബുക്ക് ടോക്ക് വിത്ത് ഷോൺ എന്നുള്ള ഒരു ആ ഒരു പേരിലേക്ക് മാറിയത്. അപ്പൊ ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പമാണ്, ഓക്കെ ഈ അക്കൗണ്ട് ബുക്സിനെ കുറിച്ച് സംസാരിക്കുന്ന അക്കൗണ്ട് ആണ്, ബുക്ക് റിലേറ്റഡ് കോണ്ടന്റ്സും ഈ പറഞ്ഞതുപോലെ റീഡിംഗ് റിലേറ്റഡ് റിവ്യൂസോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് വീഡിയോസോ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു അക്കൗണ്ട് ആണെന്ന് ആളുകൾക്ക് എളുപ്പത്തിന് മനസ്സിലാകാനും വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു പേരിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടത്. അപ്പൊ ആദ്യം റിവ്യൂസ് മാത്രമായിരുന്നു ചെയ്തിരുന്നത്, പിന്നീട് എന്തെങ്കിലുമൊക്കെ ബുക്ക് റിലേറ്റഡ് ഇവന്റ്സ് വരുമ്പോ ഞാൻ യൂഷ്വലി അവിടെ പോകുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നി അതും എന്നാൽ ക്യാപ്ചർ ചെയ്യാം, അതും എന്നിട്ട് എന്റെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഷെയർ ചെയ്യാം എന്നുള്ളൊരു ചിന്ത അങ്ങനെ വന്നു. അപ്പൊ ഞാൻ കുറച്ച് ബുക്ക് ഇവന്റ്സും ഞാൻ എന്തെങ്കിലും തരത്തില് ബുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ആ ഒരു കാര്യമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് അതൊരു റീൽ രൂപത്തില് മേ ബി കുറച്ച് വോയിസ് ഓവർ ഒക്കെ കൊടുത്തിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നീടാണ് കുറച്ചൊരു ഹ്യൂമറും കൂടി ചേർത്ത് കുറച്ച് കാര്യം ചെയ്യാമോ എന്നുള്ളൊരു ആലോചന വന്നു. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് നമ്മൾ നോർമൽ മീൻസും ട്രോളുകളൊക്കെ കാണുമല്ലോ, അപ്പൊ അതുപോലെ തന്നെ സിനിമയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോയുടെയോ ഭാഗം എടുത്തിട്ട് അത് ബുക്ക് റിലേറ്റഡ് ആകുന്ന രീതിയിൽ കണക്ട് ചെയ്ത് കുറച്ച് ട്രോൾസ് ചെയ്യുവാൻ തുടങ്ങി. ചെറിയ ചെറിയ വീഡിയോ ഒരു 15 സെക്കൻഡോ 30 സെക്കൻഡോ ഒക്കെ വരുന്ന വീഡിയോസ് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നീട് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് അതിനുശേഷം കുറച്ച് സിറ്റുവേഷൻസ് ഇങ്ങനെ അഭിനയിച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനും എനിക്ക് ഇവിടെ അടുത്ത് ചിലപ്പോഴൊക്കെ കുറച്ച് ഫ്രണ്ട്സും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ മാക്സിമം ഒരു 2-3 പേരൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഒരു ഹ്യൂമർ സിറ്റുവേഷനിലൂടെ പറഞ്ഞു പോകുന്ന രീതിയിൽ എന്ന ബുക്ക് റിലേറ്റഡ് കോണ്ടന്റ് അവതരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്.
1: നമ്മളെപ്പോഴും പറയുന്നത് ഫസ്റ്റ് ചിലപ്പോ ആദ്യമായിട്ട് വായന സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. ചിലപ്പോ നമ്മളൊക്കെ ചെറുപ്പം ചെറുപ്പത്തിലെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ ബാലരമയും ഒക്കെ തന്ന് നമ്മൾ വായിച്ച് ശീലമുള്ള ആളുകളായിരിക്കും. ചില ആളുകൾ തുടക്കക്കാരായിരിക്കും. ഈ വായന തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് എന്താ പറയാനായിട്ടുള്ളത്? അവർക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ബുക്സ് ഉണ്ടോ അല്ലെങ്കിൽ കുറച്ച് ടിപ്സോ എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ?
2: തീർച്ചയായിട്ടും വായന പലർക്കും വായന തുടക്കത്തില് ഒരു ഇപ്പൊ ബോറടിക്കുന്നതോ അല്ലെങ്കിൽ വായന മടുക്കുന്നതിനുള്ള ഒരു കാരണം അവർക്ക് ലഭിക്കുന്ന സജഷൻസ് ആയിരിക്കാം. നമ്മൾ ഇപ്പൊ ഒരു തുടക്കക്കാരന് ഒരിക്കലും ഒരു വലിയൊരു ക്ലാസ് ഒരുപാട് പേജുകളുള്ള പുസ്തകമോ നമ്മൾ സജസ്റ്റ് ചെയ്യരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണെന്ന് കരുതുക. അപ്പോൾ ആ ഒരു തീം വരുന്ന ബുക്ക് നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവര് ജീവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന കഥയായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ അവർക്ക് റിലേറ്റബിൾ ആയതുകൊണ്ട് അവർക്ക് ഇത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ആർക്കാണോ പുസ്തകം സജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് ആ ഒരു വ്യക്തി ജീവിക്കുന്ന ജീവിതത്തിനനുസരിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. സ്കൂൾ കുട്ടികളാണെങ്കിൽ സ്കൂളിലത്തെ സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞു പോകുന്ന നോവലുകൾ ഉണ്ടാവും, ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന നോവൽസ് ഉണ്ടാവും. അപ്പൊ അത് കുറച്ചും കൂടിയും റിലേറ്റബിൾ ആയിരിക്കും, അത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു വ്യക്തിക്കാണോ സജസ്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ നോക്കി ആ വ്യക്തിക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അതേ പുസ്തകം തന്നെ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പുസ്തകം ചിലപ്പോ നമ്മളിത് സജസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നും വരും. അപ്പോ അതുകൊണ്ട് ഏറ്റവും സേഫറായിട്ട് ചെയ്യാവുന്ന കാര്യം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെയാണ്. ചിലപ്പോ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ബുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. പക്ഷെ നമുക്കിത് ഒരു തവണ അവർക്ക് ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഒരു ടേസ്റ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുകയും പിന്നെ അതിൽ നിന്ന് ആ രീതിയിലുള്ള പുസ്തകങ്ങളിലൂടെ കണ്ടിന്യൂ ചെയ്ത് പോയി അവസാനം ഒരു സ്റ്റേജ് എത്തും, നമുക്ക് എല്ലാ പുസ്തകവും വായിക്കാൻ സാധിക്കും എന്നുള്ളൊരു സ്റ്റേജ് എത്തും. ആ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ തൽക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി സജസ്റ്റ് ചെയ്യുക, പേജ് ടേണർ ആയിട്ടുള്ള സ്റ്റോറികൾ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇപ്പൊ അത്തരത്തില് എല്ലാവരും വളരെ ഈസി ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ബുക്കുകളാണ് ഈ ബഷീറിന്റെ ബുക്കുകൾ. ബഷീറിന്റെ ബുക്കുകൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. വളരെ ഒരു സംസാര ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അതില് ഹ്യൂമർ ഉണ്ട്, വായിക്കുന്ന ആളുകൾക്ക് ആ കഥാപാത്രമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാറുള്ളത് തുടക്കക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റീഡേഴ്സിനാണെങ്കിൽ പോലും ബഷീറിന്റെ ബുക്കുകൾ ഒരുപോലെ വർക്കാവുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ബാല്യകാല സഖി, അതുപോലെ പ്രേമലേഖനം, മതിലുകള് ഇങ്ങനെയുള്ള നോവൽസ് ഒക്കെ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ നോവൽസ് ആണ്. നമ്മളൊരു വലിയൊരു പുസ്തകം എടുത്ത് കയ്യിൽ കൊടുക്കുന്ന പോലെയല്ല. അപ്പൊ പെട്ടെന്ന് ചാപ്റ്റേഴ്സ് അറിയുമ്പോ അല്ലെങ്കിൽ പേജുകൾ അറിയുമ്പോ അതൊരു റിവാർഡിങ് ഫീല് നമുക്ക് തരും. നമ്മളിപ്പോ ഒരു ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരികയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ കൂടുതൽ വായിക്കാനുള്ളൊരു കൂടുതൽ പേജുകൾ മറിക്കാനുള്ള ഒരു പ്രോത്സാഹനമാണ് അവിടെ ലഭിക്കുക. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ചെറിയ ചാപ്റ്റേഴ്സ് മേ ബി ഒരു 2 പേജോ 3 പേജോ മാത്രം വരുന്ന ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആ പുസ്തകം പെട്ടെന്ന് വായിച്ചു തീരാറുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ ഒരു സിനിമ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഒരു സീരീസ് എങ്ങനെയാണെന്ന് അറിയില്ല, 1 മണിക്കൂറിന്റെ സീരീസിന്റെ 10 എപ്പിസോഡൊക്കെ ഞാൻ ഒറ്റ ഇരിപ്പിന് കാണും എന്ന് പറയാറുണ്ടല്ലോ. അത് ഈ ഒരു ഡിവൈഡ് ആൻഡ് കോൺക്വർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ് വായിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് മറഞ്ഞു പോകും. ആ ഒരു റിവാർഡ് ഫീൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് വായിക്കാൻ നമ്മെ ഇൻസ്പയറും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ തീർച്ചയായിട്ടും ഒരാളുടെ യഥാർത്ഥ ടേസ്റ്റ് മനസ്സിലാവണമെങ്കിൽ അത് വായിച്ച് നമ്മളിപ്പോ സജഷൻസ് ലഭിക്കുന്നുണ്ടാവാം പല സ്ഥലത്തുനിന്നും. നമ്മൾ തന്നെ വായിച്ച് നമ്മുടെ ടേസ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ അതിന് മുമ്പ് ഇങ്ങനെയുള്ള ട്രയൽ ആൻഡ് എറേസിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ എന്നുള്ളതാണ് വാസ്തവം.
1: കുറച്ചധികം ബുക്കുകളുടെ സജഷൻസ് കൂടി നമുക്ക് ഷോൺ നൽകുന്നുണ്ട്. അതൊക്കെ അറിയാനായിട്ട് കേട്ടുകൊണ്ടേയിരിക്കാം സ്മാർട്ട് ടോക്ക്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: റേഡിയോ സുനോയിലെ സ്മാർട്ട് ടോക്കിൽ ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന അതിഥി എഴുത്തുകാരനാണ്. ഒരുപാട് പുസ്തകങ്ങളെ കുറിച്ചും വായനയെ കുറിച്ചുമുള്ള നല്ല നല്ല വീഡിയോസ് അവതരിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് ഷോൺ ജോയ് ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷൻ ടൈപ്പ് ഓഫ് ബുക്സ് നോക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ഇക്കിഗായ് പോലുള്ള പുസ്തകങ്ങൾ കിട്ടിയ വലിയൊരു പ്രചാരം നമുക്കാണെങ്കിൽ, പിന്നെ ഇതുപോലെ തന്നെ അറ്റോമിക് ഹാബിറ്റ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബുക്സ് ആണ്. ഇത് വായിക്കുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടും, ഓ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നൊരു ഫീൽ കിട്ടും. അങ്ങനെയുള്ള ഏതെങ്കിലും ബുക്സ് നമ്മൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടോ?
1: ഞാൻ ഈ അടുത്ത് ഒരു പുസ്തകം വായിച്ചായിരുന്നു, ദി വിഷ്വൽ MBA എന്ന് പറഞ്ഞിട്ട്, ജേസൺ ബാരോൺ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററുടെയാണ്. അതിനകത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു MBA കോഴ്സ് 2 കൊല്ലം പഠിക്കുന്നതും അതിനുള്ള ചെലവും കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് MBA പഠിക്കേണ്ട, പക്ഷെ നമുക്ക് ഈ ബിസിനസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഒരുപാട് പേർക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങുവാനുള്ള താല്പര്യം കൂടുതലാണ്, എല്ലാവർക്കും സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണമെന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു ഫുൾ കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അത് വളരെ നല്ല രീതിയിൽ പറഞ്ഞു പോകുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരു കോഴ്സിൽ പറഞ്ഞു പോകുന്നത് പോലെ, ഒരിക്കലും ആ കോഴ്സിനെ റീപ്ലേസ് ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ ഒരു കോഴ്സ് എടുക്കുന്നതിന് പകരം ഈ പുസ്തകം വായിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്കൊരു ബേസിക് നോളജ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ബുക്കാണ് ഈ ദി വിഷ്വൽ MBA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം. അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസിന്റെ എന്തൊക്കെ കാര്യങ്ങൾ, പ്രോഫിറ്റ് മാർജിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ലാഭനഷ്ട കണക്കുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലുസ്ട്രേഷനോട് കൂടിയിട്ട് അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. വെരി സിമ്പിൾ ലാംഗ്വേജ് ഇല്ലുസ്ട്രേഷനോട് കൂടിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു സാധാരണ ഒരാൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ബിസിനസ് ഒക്കെ തുടങ്ങണം താല്പര്യമുള്ളവർക്ക് ആ ഒരു പുസ്തകം വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കിഗായ് പുസ്തകം വളരെ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഇപ്പൊ അതിന് അകത്ത് പറയുന്ന ഒരു പോയിന്റ് എന്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നത്, നമ്മളിപ്പോഴും ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ വയറ് നിറയുന്നത് വരെ കഴിക്കരുത് എന്നുള്ളൊരു കാര്യമൊക്കെ അതിനകത്ത് ഇങ്ങനെ ഇത് പറഞ്ഞു പോകുന്നുണ്ട്. അത് ഹെൽത്ത് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ ഏതൊരു പ്രൊഫഷണൽ പാത്ത് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഹെൽത്ത് വൈസ് ആണെങ്കിൽ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊത്തം ലൈഫ് സ്റ്റൈലിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും, ഈ ഇക്കിഗായ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കത് നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. നേരത്തെ പറഞ്ഞ വിഷ്വൽ MBAയിലാണെങ്കിലും നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് ആ ഒരു പർപ്പസ് നമുക്ക് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ നമുക്ക് കുറച്ച് നല്ല നല്ല ടിപ്സ് തരും എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് ഒരു ഒരു ഡയറക്ഷൻ ഒരു ഡയറക്ഷൻ ഈ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും.
0: ഓക്കെ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഓണറിൽ സംസാരിച്ച സമയത്ത് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ റിച്ച് ഡാഡ് പുവർ ഡാഡ് കേൾക്കുമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ മലയാളം വേർഷൻ കേൾക്കുമായിരുന്നു യൂട്യൂബില്. അങ്ങനെ കേട്ടിട്ട് അയാളുടെ ലൈഫിൽ അയാൾ കുറച്ച് കാര്യങ്ങൾ പ്രാവർത്തികമാക്കി, അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ത്രൂ ഇങ്ങനെ ഒരുപാട് പേർക്ക് പുസ്തകങ്ങളിലേക്ക്, വലിയ വലിയ ഇന്റർനാഷണൽ എന്താ പറയാ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് അല്ലേ?
1: അതെ അതെ. ഇതിപ്പോ ഇപ്പൊ ആമസോണിലൊക്കെ നമ്മള് ഓപ്പൺ ആക്കിയ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ, സെൽഫ് ഹെൽപ്പ് എന്ന് തന്നെ വേണമെന്നില്ല, നമ്മള് ഇതൊരു ജസ്റ്റ് ബുക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ആദ്യമായിട്ട് വരുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് ഒക്കെ. അപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് അത് ഭയങ്കര ബെസ്റ്റ് സെല്ലർ ആയതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു പേരും ആ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ടും ആക്സസിബിൾ ആണ്. നമ്മൾ ഒരു പുസ്തകം സജഷൻസ് ലഭിക്കുകയോ അല്ലെങ്കിൽ ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കി വാങ്ങിക്കുന്നത് പോലെയല്ല, ഇത് എല്ലായിടത്തും ഉണ്ട്. ഈ പുസ്തകം ഏത് ബുക്ക് ഷോപ്പിൽ ചെന്നാലും നമുക്ക് ഈ പുസ്തകം ലഭിക്കും. അപ്പോ അതുകൊണ്ട് വളരെ ആക്സസിബിൾ ആണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് ആളുകളുടെ കയ്യിലെത്താനുള്ള ഒരു ചാൻസ് വളരെ അധികമാണ്. അപ്പൊ അതിനകത്ത് ലക്കിലി ഇത് കയ്യിലെത്തുന്നവർക്ക് ഇത് പ്രാവർത്തികമാക്കാനുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഈ പുസ്തകങ്ങൾ എത്തുന്നതിന് കാരണം ഇതാണ്, ബെസ്റ്റ് സെല്ലർ ആയതുകൊണ്ട് ആളുകളിലേക്ക് എത്താനും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ കൂടുതൽ കൂടുതൽ ആ പുസ്തകം വായിച്ചതിന് ശേഷവും വേറെയും കുറച്ച് നീഷ് ഓറിയന്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളിലേക്ക് പോകാനും പിന്നീട് സാധിക്കുന്നതാണ്.
0: ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ സജഷൻസ് ഒക്കെ ആളുകൾക്ക് കൊടുക്കാറുണ്ടോ?
1: ട്രാവൽ റിലേറ്റഡ് ബുക്സ് ഞാൻ ഒരുപാട് വായിച്ചിട്ടില്ല, പക്ഷെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഈ അടുത്ത് ഞാനിപ്പോ വായിച്ചതില് ഇഷ്ടപ്പെട്ടൊരു പുസ്തകം ഉണ്ട്, തായ്വാൻ ട്രാവലോഗ് എന്ന് പറഞ്ഞിട്ട് യാങ് ഷുവാങ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററുടെയാണ്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകമാണ്. അതിനാണ് ഇപ്പോ ഈ അടുത്ത് കുറച്ച് ദിവസം മുമ്പ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് പ്രഖ്യാപിച്ചു. അത് ലഭിച്ചിരിക്കുന്നത് ഈ തായ്വാൻ ട്രാവലോഗ് എന്ന് പറഞ്ഞ പുസ്തകത്തിനാണ്. ഞാനിപ്പോ കുറെ പേരെന്റെ അടുത്ത് ഇങ്ങനെ ട്രാവൽ റിലേറ്റഡ് പുസ്തകത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നതും ഇപ്പൊ ആ പുസ്തകമാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ശരിക്കും ആ ഒരു തായ്വാനിൽ അവിടെ ട്രാവൽ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ആ പുസ്തകം നമുക്ക് തരുന്നത്. അവിടുത്തെ ഫുഡ് എന്തൊക്കെയാണ്, അവിടെ ട്രെയിൻ റൂട്ട്സ്, അതിലൂടെ പോകും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകള്, അവിടുത്തെ ആളുകളെ കുറിച്ചിട്ടും ആ ഒരു ഐലൻഡിനെ കുറിച്ചിട്ടൊക്കെ അതിനകത്ത് നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ ചാപ്റ്റേഴ്സിന്റെ ഓരോ ചാപ്റ്റേഴ്സിനും ഡിവൈഡ് ചെയ്തിരിക്കുന്ന അതിന്റെ ഓരോ ചാപ്റ്റേഴ്സിന്റെ പേര് തന്നെ അവിടുത്തെ ഒരു ഡിഷിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഞാനത് വായിച്ചതിനപ്പോ എനിക്ക് തോന്നി, ഇനിയിപ്പോ ഞാൻ തായ്വാൻ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു തോട്ട് എനിക്ക് വരുന്നത്. 100% ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ എങ്കിൽ കൂടിയും നമ്മളൊരു തുടക്കത്തിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ ഒന്നും അറിയാതെ ആ ഒരു നാട്ടിലേക്ക് പോകുന്നത് പോലെയല്ല, നമുക്ക് ആ നാടിന്റെ ഒരു ഹിസ്റ്ററിയും ആ നാട്ടിലത്തെ ആളുകളുടെ ഒരു കൾച്ചറും അതിന് അവിടെ ഡിഷസിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വളരെ ഹെൽപ്ഫുൾ ആണ്. ഞാനപ്പോ അങ്ങനത്തെ പുസ്തകങ്ങൾ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് റീസെന്റ് വായിച്ചത് കൊണ്ട് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് ഇതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു പുസ്തകമുണ്ട്, റസ്കിൻ ബോണ്ടിന്റെ ബ്ലൂ അംബ്രല എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. വളരെ ചെറിയ പുസ്തകമാണ്, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹിമാലയസിന്റെ അടുത്തേക്കൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് തോന്നും, അങ്ങനത്തെ ഒരു ഹില്ലി ഏരിയസിലേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ തോന്നും. അതിൽ വളരെ ചെറിയ രീതിയിലാണ് അങ്ങനെയുള്ള ഒരു നേച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത്, പക്ഷെ എങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീല് തരുന്ന രീതിയിലാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബേസ് അറ്റ് മൊറിസാക്കി ബുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് വളരെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് കേരളത്തില് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടന്ന സമയത്ത് ഈ ഒരു ബുക്കിന്റെ ഓദർ അവിടെ വന്നായിരുന്നു, ജസ്റ്റ് ആയിട്ട് വന്നായിരുന്നു. അപ്പൊ അത്രയും ബെസ്റ്റ് സെല്ലർ ആയ ഒരു പുസ്തകമാണ്. അതിനകത്ത് പറയുന്നത് ടോക്കിയോയിലെ ഒരു ജിൻബോച്ചോ എന്ന പേരില് ഒരു ബുക്ക് ടൗൺ ഉണ്ട്, അവിടെ നിറച്ച് ബുക്ക് ഷോപ്പുകളാണ്, സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പുകളാണ്. അതെ. അപ്പൊ എനിക്കത് വളരെ രസകരമായിട്ട് തോന്നി, ബുക്സ് ബുക്ക് ഷോപ്പുകൾ മാത്രമുള്ള ഒരു ടൗണ്. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത, അപ്പൊ ഞാനിങ്ങനെ കുറച്ചൊക്കെ ഇന്റർനെറ്റിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി വിഷ്വൽ അത് എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു ബുക്ക് ഷോപ്പുകൾ എന്നൊക്കെ നോക്കിയപ്പോ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, നമ്മളിപ്പോ ഇവിടെയൊക്കെ വാങ്ങിക്കുന്ന പുസ്തകങ്ങൾക്ക് എല്ലാത്തിനൊരു കവർ ഡിസൈൻ ഒക്കെ ഉണ്ടാവുമല്ലോ, നല്ല രീതിയിലുള്ള കവർ ഡിസൈൻ ഉണ്ടാവും, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും ഈ കവർ ഡിസൈൻ. ഞാൻ ഈ ഒരു ബുക്ക് ടൗണിലത്തെ ബുക്ക് ഷോപ്പുകളുടെ ഒക്കെ ഒരു ഫോട്ടോ ഞാൻ ഇന്റർനെറ്റിൽ കണ്ടപ്പോ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കവർ ഡിസൈൻ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് ഹാർഡ് കവർ എഡിഷൻ പോലെയാണ് ഒരുപാട് പുസ്തകങ്ങൾ ഇരിക്കുന്നത്. അതിനകത്ത് പേര് എഴുതിയിട്ടുണ്ടാവും പുസ്തകത്തിന്റെ എന്നല്ലാതെ പ്രത്യേകിച്ച് വരകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അത് വളരെ എനിക്ക് വിചിത്രമായിട്ട് തോന്നി, കാരണം നമ്മളിവിടെ കവർ ഡിസൈൻ ഒക്കെ നോക്കിയിട്ട് ഒരുപാട് പേര് പുസ്തകം വാങ്ങിക്കുന്ന ഒരു നാടാണ് നമ്മള്. അപ്പൊ അവിടേക്ക് പോയപ്പോ അവിടെ എന്തെങ്കിലും ഡിഫറെന്റ് ആണ് ഈ ഒരു കാര്യം. അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ബുക്സിന് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ഒരു ടൗൺ എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ കേസ് എപ്പോഴെങ്കിലും, അപ്പൊ എന്റെ തോട്ടാണ്, ഇൻ കേസ് എപ്പോഴെങ്കിലും ജപ്പാൻ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൗൺ ഒരിക്കലും മിസ്സാക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അല്ല, നമ്മളിപ്പോ എല്ലാവരും ഇവിടെ കവർ ഫോട്ടോ നല്ലതല്ലെങ്കിൽ ചിലപ്പോ പുസ്തകം വാങ്ങിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് ഒരു സ്ഥലത്ത് കവർ ഫോട്ടോ പോലും ഇല്ലാതെ പുസ്തകം ഇങ്ങനെ, എന്നാ അത്രയധികം വായനക്കാരും ഉണ്ട് അവിടെ.
0: അതോടൊപ്പം തന്നെ ഷോൺ ചെയ്തൊരു വീഡിയോ ആണ് ബെറ്റർ സ്മോൾ ടോക്ക് ഉള്ള പുസ്തകത്തെ കുറിച്ച്, ആ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ?
1: അതെ, ആ തീർച്ചയായിട്ടും. ബെറ്റർ സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പലർക്കും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവരായിരിക്കും മിക്കവരും. ഇത് പാട്രിക് കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു റൈറ്ററാണ് എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു, ഈ ഒരു റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ പ്രൊഫഷണലി റിലേറ്റഡ് ആയിട്ടുള്ള പല കോണ്ടന്റ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കംപ്ലീറ്റ്ലി അറിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ബുക്ക് ഞാനത് സെലക്ട് ചെയ്യാൻ കാരണം എനിക്ക് പലപ്പോഴും ചില സാഹചര്യങ്ങൾ, നമ്മൾ മേ ബി ഓഫീസിനകത്തായിരിക്കാം അല്ലെങ്കിൽ ഒരു ക്ലയന്റ് മീറ്റിംഗിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും വെച്ച് ചിലപ്പോ നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയൊക്കെ മീറ്റ് ചെയ്യുമ്പോഴായിരിക്കാം. അപ്പൊ ഇങ്ങനെ മനുഷ്യരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ആ ഒരു തോട്ട് എനിക്ക് വരാറുണ്ട്. അപ്പോ ഈ പുസ്തകം ആ ഒരു രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് എങ്ങനെ നല്ലൊരു എൻഗേജിംഗ് ആയിട്ടൊരു കോൺവെർസേഷൻ കൊണ്ടുപോകാം, എങ്ങനെ ഒരു നല്ല രീതിയിൽ കോൺവെർസേഷൻ നമ്മുടെ മുമ്പിലുള്ള വ്യക്തിക്കും വേർഡായിട്ട് തോന്നാത്ത രീതിയിൽ, എന്നാ അവരെയും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ് ഈ പുസ്തകം. നമ്മളെപ്പോഴും താൽക്കാലികമായിട്ട് പറഞ്ഞൊഴിയാൻ വേണ്ടിയിട്ട് പറയുന്ന കുറെ വാക്കുകൾ ഉണ്ടാവുമല്ലോ, ഇന്ന് എങ്ങനെയുണ്ട്, കാലാവസ്ഥ എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, ഇങ്ങനെയൊക്കെ വളരെ ജനറൽ ആയിട്ട് ഏത് സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഈ വാക്കുകള് നമ്മൾ കംപ്ലീറ്റ് മാറ്റി നിർത്തിയിട്ട് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനും എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത്. അപ്പൊ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി, ഒരുപാട് നല്ല പോയിന്റ്സ് ഉണ്ട് അതിനകത്ത്. പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് വായിച്ചു പോകാവുന്ന ഒരു ബുക്കാണ്, ഒരുപാട് പോയിന്റ്സ് നമുക്ക് കിട്ടും. അപ്പൊ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം, നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് ഇപ്പൊ ഒരു വ്യക്തിനെ കാണാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ വീക്കെൻഡിൽ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം, എന്തെങ്കിലും നോട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. അപ്പൊ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓരോരോ പോയിന്റുകൾ ആലോചിക്കാൻ വേണ്ടി ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരാണ്. നമുക്ക് എങ്ങനെയാണ് എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവന്റ് ഈ അടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം കോൺവെർസേഷനകത്ത്. പേഴ്സണൽ ആണെങ്കിൽ പോലും, പേഴ്സണൽ വിഷയങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഹോബീസ് എന്താണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചോ എന്നുള്ളതൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും വാക്കുകൾ കിട്ടാതെ, ഒരു കോൺവെർസേഷന്റെ സമയത്ത് വാക്കുകൾ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് ഈ ബുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇത് കൂടുതൽ യൂസ് ആവാ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ ജീവിക്കുന്ന, ഒരു കോർപ്പറേറ്റ് ലൈഫിൽ ജീവിക്കുന്ന വ്യക്തികൾക്കായിരിക്കും. കാരണം അവിടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ബുക്ക് ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്.
0: ഷോൺ ഒരു എഴുത്തുകാരൻ കൂടിയാണ്, ഷോണിന്റെ ഒരു നോവൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ?
1: അതെ അതെ, ജോൺ എന്നാണ് നോവലിന്റെ പേര്. അത് ആക്ച്വലി ഒരു കമ്മിങ് ഓഫ് ഏജ് നോവലാണ്. ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് അത് പിന്നെ മാറി കോളേജ് ലൈഫിലേക്ക് എത്തുന്നു, പിന്നെ കോളേജ് ലൈഫിൽ നിന്ന് കരിയറിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ജേണിയാണ് ആ പുസ്തകത്തിനകത്ത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ കോളേജ് ലൈഫിലുണ്ടാവുന്ന സ്ട്രഗിൾസ്, അത് കഴിഞ്ഞ് കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുവിധ എല്ലാവരും കുറച്ച് സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നു പോയിട്ടാവും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും അങ്ങനെയൊക്കെ ഒരു മിക്സ് ചെയ്ത് അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ജേണിയാണ് ജോൺ എന്ന് പറഞ്ഞ നോവലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
0: താങ്ക് യു ഷോൺ, താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു. വളരെ ഡീറ്റെയിൽ ആയി തന്നെ പുസ്തകങ്ങളെ കുറിച്ചും വായനയെ കുറിച്ചും ഒക്കെ സംസാരിച്ചതിനാ.
1: താങ്ക് യു, ഒരുപാട് സന്തോഷം റേഡിയോ ചാനലില് സംസാരിക്കാൻ സാധിച്ചതില്. താങ്ക് യു, താങ്ക് യു സോ മച്ച്.
0: എഴുത്തുകാരനും പുസ്തകങ്ങളെ കുറിച്ചുള്ള നല്ല നല്ല വീഡിയോസ് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഷോൺ ജോയ് ആയിരുന്നു ഇന്ന് സ്മാർട്ട് ടോക്കിൽ നമ്മളുടെ കൂടെ അതിഥിയായി ജോയിൻ ചെയ്തത്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും നമ്മൾ കേൾക്കുന്നതായിരിക്കും. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Sono Bollywood.

0: വോഡഫോൺ ഷൂഫ് ആപ്പ്. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Aishwarya Lakshmi.
3: You are listening to Radio Suno 91.7.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar.
8: And shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും, സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: Scoreboard, an exclusive sports roundup show.
1: ഹലോ, ഹായ്, വെൽക്കം വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകം ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്ന സമയത്ത് സ്കോർ ബോർഡിൽ നിന്ന് ഒരുപാട് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ആവേശമായിട്ട് വേൾഡ് കപ്പ് റിലേറ്റഡ് കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതിന്റെ കലാശപ്പോരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുമാണ് യു എഫ് എ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ തൊട്ടരികിൽ വന്ന് നിൽക്കുകയാണ്. അമ്പോ, എല്ലാം കിടലിലാണ്, എല്ലാം നമ്മളെ അത്രമാത്രം ആവേശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ്. പ്രവചനങ്ങൾക്കും അപ്പുറം ഓരോ ടീമുകളും അവരുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളുമായിട്ട് കളം നിറയുന്നത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ പലരുടെയും വീഴ്ചകളും താഴ്ചകളും ഉയർച്ചകളും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഈ കഥകൾ ഓരോന്നും ലൈഫിൽ നമുക്ക് മോട്ടിവേഷൻ ആക്കാൻ പറ്റുന്നതാണെന്നേ. കാരണം ഇപ്പോൾ ഐ പി എല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ പ്ലേ ഓഫിൽ 100% എത്തും എന്ന് പറഞ്ഞ ടീം ദാ ഈ ഒരു പ്ലേ ഓഫിലേക്ക് പോലും എത്താണ്ട് പുറത്തായത് പഞ്ചാബിനെ സംബന്ധിച്ചൊരു വലിയൊരു തിരിച്ചടിയായിരുന്നു. ടൂർണമെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ ക്ലാസ്സിലെ പഠിപ്പിയെ പോലെ ക്ലാസ്സിലെ എന്താ ക്ലാസ് ടെസ്റ്റുകൾക്കെല്ലാം ഫുൾ മാർക്ക് മേടിച്ച് ജയിച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സുകളിലേക്ക് പ്രൊമോഷൻ കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾക്കെല്ലാം തോറ്റുപോയ പഞ്ചാബിൻ്റെ അവസ്ഥ, പിന്നീടുള്ള മത്സരങ്ങളെല്ലാം തോറ്റ പഞ്ചാബിൻ്റെ കഥ സങ്കടമുള്ളൊരു കഥയാണ്. ആദ്യത്തെ ക്ലാസ് ടെസ്റ്റുകളിലെല്ലാം തോറ്റിട്ട് പിന്നെ ലാസ്റ്റ് പരീക്ഷയുടെ തലേന്ന് കാണാണ്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത കൊൽക്കത്തയുടെ കാര്യം ലൈഫിൽ വേറൊരു മോട്ടിവേഷനാണ്. പക്ഷേ പിന്നീട് പണിയെടുത്തെങ്കിലും അവർക്ക് ഒരുപാട് തകർച്ചകളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ നല്ല രീതിയിൽ പിന്നിൽ നിന്നിട്ട് ഗുജറാത്തിൻ്റെ ആ ഒരു തിരിച്ചുവരവും കൈയടിക്കേണ്ടതാണ്. അങ്ങനെ ഒരുപാട് കഥകൾ ഇവിടെ വെയിറ്റിക്കാണ്. ഈ കഥകളൊക്കെ ആയിട്ട് സ്കോർ ബോർഡ് അങ്ങോട്ട് തുടങ്ങുമ്പോഴേ കൂടെ കുടിക്കും, കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: ഹലോ, ഞാൻ അനുസിതാര.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: Scoreboard, an exclusive sports roundup show.
1: ഒരു 15 വയസ്സുകാരന്റെ കോൺഫിഡൻസ് അല്ല ഈ ഒരാൾക്ക്. വെൽക്കം ബാക്ക് ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. വൈഭവ് സൂര്യവൻഷി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴേ കെവിൻ പീറ്റേഴ്സണായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്നുള്ളതല്ല, വളരെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോക്ക് സെഷനാണ്. അതിനകത്ത് വൈഭവ് 25 ബോളുകളിൽ സെഞ്ചുറിയൊക്കെ നേടുന്നുണ്ട്, മാക്സിമം ബോളുകൾ ഹിറ്റ് ചെയ്യുന്ന വൈഭവിന്റെ ആ ഒരു കഴിവൊക്കെ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വൈഭവ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വൈഭവിന്റെ ചില സ്വപ്നങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഒന്നാമത്തത്, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിലവിലെ ഏറ്റവും ഉയർന്ന സ്കോർ സാക്ഷാൽ ക്രിസ് ഗെയിലിന്റെ പേരിലാണ്, 175 റൺസാണ്. ആ 175 റൺസ് ഞാനിങ്ങ് തൂക്കും, അതെനിക്ക് വേണം എന്ന് വൈഭവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ T20 ചരിത്രത്തിലെ ആദ്യത്തെ ഡബിൾ സെഞ്ചുറി, അതെനിക്ക് നേടിയെടുക്കണമെന്നുള്ളൊരു ആഗ്രഹവും വൈഭവ് തുറന്നു പറയുന്നുണ്ട് കേട്ടോ. വൈഭവ് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് കൃത്യമായി അടിവരയിടുന്ന രീതിയിൽ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. 20 ഓവറുകളിൽ ഏതെങ്കിലും ദിവസം ഞാൻ ബാറ്റ് ചെയ്താൽ, അങ്ങനെ ബാറ്റ് ചെയ്യാൻ എനിക്ക് കഴിയുകയാണെങ്കിൽ, ഉറപ്പായിട്ടും ഞാനത് നേടിയെടുക്കും എന്നുള്ളതാണ്. സോ ഈ 15 വയസ്സുകാരൻ്റെ ആത്മവിശ്വാസത്തിന് എത്ര കൈയടിച്ചാലും മതിയാവില്ലെന്ന്, അത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടിയാണ് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എഫേർട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. നടക്കട്ടെ എന്ന് ഉള്ളുകൊണ്ട് അങ്ങോട്ട് ആഗ്രഹിക്കുകയാണ്. ഈ 15 വയസ്സിലും വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പറക്കാനും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാനും അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാനും മനസ്സുണ്ടെങ്കിൽ അവരൊക്കെ അത് നേടിയെടുക്കട്ടെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, വൈഭവ് സൂര്യവൻഷി ക്രിസ് ഗെയിലിന്റെ റെക്കോർഡുകൾ തകർക്കുമായിരിക്കുമോ? ഈ തവണ തന്നെ ക്രിസ് ഗെയിലിന്റെ ഒരു സീസണിൽ 59 സിക്സുകൾ എന്ന് പറയുന്ന റെക്കോർഡിന്റെ തൊട്ടരികിൽ വന്ന് നിൽക്കുകയാണ് വൈഭവ്. അത് തകർക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. സോ ദിസ് ടൈം ഫോർ വൈഭവ്. വൈഭവ് ഈ റെക്കോർഡുകളൊക്കെ തകർക്കുമായിരിക്കുമോ? പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട, കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: ഹായ്, നമസ്കാരം. ഞാനിന്നുള്ള സ്വന്തം അപ്പാൻ ചേർത്താണ്. നമ്മുടെ സ്വന്തം ഗസ്റ്ററിലെ റേഡിയോ സിനിമ
4: സ്കോർ ബോർഡ്, an exclusive sports roundup show.
5: കാൽപന്തിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരാള്, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും വീണ്ടും പന്ത് തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. വെൽക്കം ബാക്ക്, ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. അങ്ങനെ 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 41-കാരനായിട്ടുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, സൗദി ഫുട്ബോൾ ക്ലബായിട്ടുള്ള അൽ നാസറിനോടൊപ്പമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേജർ കിരീടം, സൗദി പ്രോ ലീഗ് കിരീടം അങ്ങോട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. അൽ ഹിലാലുമായിട്ട് വമ്പൻ പോരാട്ടമായിരുന്നു. ഇവരിൽ ആരായിരിക്കും ഒന്നാം സ്ഥാനത്ത് എത്തുന്നു എന്നുള്ള കാര്യത്തിൽ അവസാന മത്സരം വരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള സംശയങ്ങളും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും 2 പോയിന്റിന് മറികടന്നിട്ടാണ് അൽ നാസർ ആ ഒരു ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത്. 34 മത്സരങ്ങളിൽ നിന്ന് അവർ 86 പോയിന്റുകൾ നേടിയപ്പോൾ 84 പോയിന്റുമായിട്ട് അൽഹിലാൽ 2-ാം സ്ഥാനത്തെത്തി. 2019 ശേഷം അൽ നാസർ ആദ്യമായിട്ട് കിരീടം നേടുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അതായത് വളരെ ക്രൂഷ്യലായിട്ടുള്ള മത്സരത്തിൽ ഇരട്ട ഗോളുകളോടുകൂടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളം നിറഞ്ഞ് കളിക്കുകയും കൂടെ ചെയ്തു. ഇനി റൊണാൾഡോയുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമായിരിക്കും, എല്ലാം നേടാൻ കഴിയുന്നതൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. ഗോളുകളുടെ കാര്യത്തിൽ രാജാവിനെ പോലെ അദ്ദേഹം ഇങ്ങനെ വാണിരിക്കുന്ന ഒരു ടൈമാണ്. നേടാത്ത കിരീടങ്ങളൊന്നുമില്ല. അതിനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാകട്ടെ, സ്പാനിഷ് ലീഗ് കിരീടമാകട്ടെ, യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് കിരീടമാകട്ടെ, യുഎഫ്എ നാഷൻസ് ലീഗ് കിരീടമാകട്ടെ, ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ആകട്ടെ, യുഎഫ്എ സൂപ്പർ കപ്പ് ആകട്ടെ, സീരിയ കിരീടമാകട്ടെ, അങ്ങനെ അങ്ങനെ അങ്ങനെ ആ കിരീടങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ലെജൻഡ് ഇനി ആ ഒരു ലക്ഷ്യത്തിലേക്കാണ്. ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ്. നല്ലൊരു ടീമാണ് ഇത്തവണ പറങ്കിപ്പട പോർച്ചുഗൽ ടീം. പ്രതീക്ഷകൾ ഒരുപാട് ഒരുപാടായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും സംഘവും കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താകും കാത്തിരിക്കാം. കൂടുതൽ കഥകൾക്കൊക്കെ വേണ്ടിയിട്ട് സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇവിടെ ഞാൻ അച്ചാണേ.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാ ടീമുകളും സെറ്റായിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ടീമുകളുടെയും അനൗൺസ്മെന്റ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ച ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫുട്ബോൾ വേൾഡ് കപ്പ് ഇത്തവണ കസറും. ഏറ്റവും മികച്ച ടീമുകളെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ടീമുകളും അതിൻ്റെതായ പ്രയത്നം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഫിറ്റ്നസിന്റെ കാര്യത്തിലും പെർഫോമൻസിന്റെ കാര്യത്തിലും ഇൻഫോം താരങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എല്ലാ പരിശീലകരും ഈ തവണ എടുത്തിരിക്കുന്നത്. ബ്രാൻഡ് വാല്യൂകൾക്കും പേരിനും എല്ലാം അപ്പുറത്ത് ടീമിന്റെ പ്രകടനവും ടീമിന് നേടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ ഒരു കിരീടവും മാത്രമാണ് ലക്ഷ്യം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ടീമുകൾ ഇങ്ങനെ കളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്പെയിൻ്റെ നാഷണൽ ടീം സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ടീമില്ലെന്ന്, ആ ഒരു രാജ്യത്തിൻ്റെ സ്പെയിൻ്റെ ഏറ്റവും വലിയ പ്രൗഢിയായി തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന രണ്ട് ടീമുകളാണ് റയൽ മാഡ്രിഡും ബാർസലോണയും. അതിനകത്ത് ബാർസലോണ താരങ്ങൾ ആ ഒരു ടീമിൽ നിറയെ നിൽക്കുന്ന സമയത്ത് ഒരു റയൽ മാഡ്രിഡ് താരം പോലും ടീമിലില്ല എന്ന് പറയുമ്പോൾ റയൽ മാഡ്രിഡ് ഫാൻ എന്ന രീതിയിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ പ്രാദേശിക തലത്തിൽ സ്പെയിനിൽ നിന്നുള്ള വമ്പൻ നല്ല താരങ്ങളെ സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡ് ഇപ്പം ഇത്തിരി പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണോ ഇതെന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ലാലിഗയിൽ ഉൾപ്പെടെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പാഠമാണ് വേൾഡ് കപ്പ് ചരിത്രത്തിൽ 72 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് റയൽ മാഡ്രിഡ് താരങ്ങളില്ലാണ്ട് ഒരു വേൾഡ് കപ്പ് ടീം സ്പെയിനിൽ നിന്ന് കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ യമാൽ ഉൾപ്പെടെയുള്ള ബാർസലോണ താരങ്ങളുമായിട്ട് വമ്പൻ സെറ്റായിട്ട് പ്രതിരോധ നിരയും മധ്യനിരയും മുന്നേറ്റ നിരയൊക്കെ ശക്തമായിക്കൊണ്ട് തന്നെയാണ് സ്പെയിൻ കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ തവണ സ്പെയിൻ ഒരു തകർപ്പ് തകർക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ടീമും മാനേജ്മെന്റും. എന്തായാലും കാത്തിരുത്ത് കാണാം സ്പെയിൻ്റെ പ്രകടനങ്ങളൊക്കെ. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ ഇത് സ്കോർ ബോർഡിന്റെ ടൈം. സ്പോർട്സ് ലോകത്തോടുള്ള ഒരു യാത്ര കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: സ്കോർ ബോർഡ്, അൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
3: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകം ഇനി കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് പന്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുട്ബോൾ വേൾഡ് കപ്പിന് പന്ത് കെട്ടാന്ന് പറയുമ്പോൾ ആ പന്തിന് ഒരുപാട് പ്രത്യേകതകൾ എല്ലാ വർഷങ്ങളിലും കാണും അല്ലേ. അതിന്റെ ഡിസൈനുകളിൽ കാണും, അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് അതിന്റെ ഒരു സാങ്കേതിക വിദ്യയിലേക്കൊക്കെ വരുന്ന വലിയ മാറ്റങ്ങൾ. എന്തായാലും മൈതാനം കീഴടക്കാൻ വേണ്ടിയിട്ട് ഈ തവണ എത്തുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട എന്നുള്ളതാണ്. 2026 വേൾഡ് കപ്പിന്റെ ആവേശമായിട്ട് ട്രയോണ്ട മാറാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നൂതന സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ആതിഥ്യരാകുന്ന ഓരോ രാജ്യങ്ങളുടെയും ഐഡന്റിറ്റി ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു പന്താണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകളിലേക്ക് നമുക്കൊന്ന് പോയാലും എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ട്രയോണ്ട എന്ന് പറയുന്ന പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. സ്പാനിഷ് ഭാഷയിൽ ഒണ്ട എന്ന് വെച്ചാൽ തരംഗം എന്നുള്ളതും, 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എന്നുള്ളൊരു അർത്ഥമാണ്. സോ തരംഗം സൃഷ്ടിക്കുക, 3 രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നുള്ള ആ ഒരു തരംഗം എന്നുള്ളൊരു അർത്ഥത്തിലാകണം ആ ഒരു പേര് വന്നത്. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാനഡയുടെ മേപ്പിളല, അതുപോലെ തന്നെ മെക്സിക്കോയുടെ കഴുകൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു നക്ഷത്രം എന്നിവ പന്തിന്റെ ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇത് വളരെയധികം അപ്ഡേറ്റഡ് ആണ്. പന്തിന്റെ ഉപരിതലത്തിൽ വളരെ വേഗതയിൽ വിവരങ്ങൾ കൈമാറുന്ന ഒരു IMU ചിപ്പ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൃത്യതയാർന്ന വിവരണമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വീഡിയോ അസിസ്റ്റന്റ് വാർ റഫറിക്ക് നേരിട്ട് വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ചിപ്പ് സഹായിക്കും. ഓഫ്സൈഡ്, ഹാൻഡ് ബോൾ, കിക്ക് പോയിന്റുകൾ എന്നിവ കൃത്യമായി തിരിച്ചറിയാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. 1970 മുതൽ ജർമ്മൻ കമ്പനിയായിട്ടുള്ള അഡിദാസ് ആണ് ലോകകപ്പിന് പന്ത് നിർമ്മിക്കുന്നത്. ഇത്തവണയും അവർ തന്നെയാണ് ആ ഒരു പന്ത് നിർമ്മാണവുമായി വരുന്നത്. സോ മൈതാനം കീഴടക്കാൻ ആവേശത്തോടുകൂടി പന്ത് കെട്ടുമ്പോൾ ഈ തവണ പന്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഡിജിറ്റലി ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പന്താണെന്നുള്ളതാണ്. സോ എന്തായാലും പന്തിന്റെ ആഘോഷവും കേട്ടുകൊണ്ട് വേൾഡ് കപ്പിന് വേണ്ടി പന്ത് കെട്ടാൻ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓരോ ടീമുകളും അവരുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ സ്കോർ ബോർഡിൽ സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളുമായിട്ട് കൂടെയുള്ളത് അച്ചു ആണേ.

0: Scoreboard, an exclusive sports roundup show.
1: ലോകത്ത് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ വാല് കൂടുതലുള്ള ഒരാളെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരാൾ നേരിട്ടിട്ടുള്ള പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നില്ലേ? പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെതായ ഇഷ്ട മേഖലയിലേക്ക് വരാൻ വല്ല തടസ്സമുണ്ടോ? ഈസി ആയിട്ട് വന്നൂടെ നെപ്പോട്ടിസം, നെപ്പോട്ടിസം എന്ന് പറയുമ്പം അങ്ങനെ നെപ്പോട്ടിസം കൊണ്ട് കയറി കൂടാൻ പറ്റാത്ത, എത്ര അവസരങ്ങൾ കിട്ടിയാലും കഴിവ് കൊണ്ട് തെളിയിക്കേണ്ട ഒരു മേഖല. പക്ഷെ അവിടെ അദ്ദേഹം എടുത്തിട്ടുള്ള കമ്മിറ്റ്മെൻറ്റുകളും ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഒന്നും ചില്ലറയല്ല എന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാനും പറ്റും. പക്ഷേ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ വാല് എത്രമാത്രം പ്രഷർ ആ ഒരാൾക്ക് നൽകിയിട്ടുണ്ടാവും, ആ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാലും മനസ്സിലാവും. ആ ഒരാളെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റുമോ? വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം, ലോക ക്രിക്കറ്റ് ഇതിഹാസം സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൻ അർജുൻ ടെണ്ടുൽക്കറിനെ കുറിച്ചിട്ടാണ്. ആ ഒരു പേര് തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പേരായിട്ട് എനിക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നോവിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റവും അവസാന മത്സരം കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടോ. അവസാന മത്സരത്തിൽ അന്ന് അവരുടെ ബോളർമാരിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു, ഒരു വിക്കറ്റ് എടുത്തു. പക്ഷെ നല്ല ലെങ്തിലും ലൈനിലും ഒക്കെ ബോളുകൾ എറിയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, പലപ്പോഴും അർജുൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന പേര് നേരിട്ടിട്ടുള്ള വിമർശനങ്ങൾ, അർജുൻ ടെണ്ടുൽക്കർ നേരിട്ടിട്ടുള്ള പ്രഷർ ഒരു പുതുമുഖ താരത്തിനും ഒരു കാലത്തും കിട്ടിയിട്ടുണ്ടാവില്ല. പലപ്പോഴും നിങ്ങൾ കരുതും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയുന്നുണ്ടാവും, എത്രയോ പുതുമുഖങ്ങൾ എവിടെ നിന്നൊക്കെയോ വന്ന് അവരവരുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അർജുൻ ടെണ്ടുൽക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാറ്റ്സ്മാൻ ആകാൻ വേണ്ടിയിട്ടല്ല അർജുൻ ഇതുവരെ കരിയറിൽ എഫേർട്ടുകൾ എടുത്തിട്ടുള്ളത്. ഒരു ലെഫ്റ്റ് ആം പേസർ എന്ന് പറയുന്ന ഇന്ത്യക്ക് ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഇല്ലാണ്ട് പോയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അർജുൻ ടെണ്ടുൽക്കറിന്റെ എല്ലാ ശ്രമങ്ങളും. പക്ഷെ ആ ശ്രമങ്ങളിൽ പലപ്പോഴും അർജുൻ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. മുംബൈ രഞ്ജി ടീമിൽ നിന്ന് പുറത്തായിട്ട് ഗോവ ടീമിന്റെ ഭാഗമായിരുന്നു. പക്ഷെ ഗോവയ്ക്ക് വേണ്ടിയിട്ട് മോശമല്ലാത്ത പല പ്രകടനങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ലക്നോടെ, അതായത് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ലക്നോ സൂപ്പർ ജയൻസിലേക്ക് ആ ഒരു ടീമിന്റെ ഭാഗമായിട്ട് അർജുൻ ടെണ്ടുൽക്കർ എത്തുന്നു. ആ ഒരു ടീമിന്റെ ഭാഗമായിട്ടും ആദ്യത്തെ മത്സരങ്ങളിൽ ഒന്നും കളിക്കാൻ അവസരം കിട്ടിയില്ല. ആ ടീം പല രീതിയിലും അപ്പ് ആൻഡ് ഡൗൺസിലൂടെ പോയിട്ടുണ്ടെങ്കിൽ പോലും 14-ാമത്തെ മത്സരത്തിലാണ് അർജുൻ ടെണ്ടുൽക്കറിന് ഒരു അവസരം കിട്ടിയത്. കിട്ടിയ അവസരത്തിൽ മോശമല്ലാത്ത രീതിയിൽ അർജുൻ ബോൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറഞ്ഞു വരുന്നത് അർജുൻ ഒരു ടോപ്പ് മോസ്റ്റ് പ്ലെയർ ആണെന്നും, അർജുൻ എല്ലാ കാലവും എല്ലാ ടീമിലും ഇടം നേടാൻ കെൽപ്പുള്ള ഒരാളാണെന്നും ഒന്നുമല്ല. അർജുൻ അതൊക്കെ ഇനിയും പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ അർജുൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന പേര് നേരിട്ടിട്ടുള്ള പ്രഷർ ചില്ലറയൊന്നുമല്ല. വി ഐ പി ലോഞ്ചുകളും വി ഐ പി ബോക്സുകളിലും വളരെ സുരക്ഷിതമായിട്ടിരിക്കാമെന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ എഫേർട്ടൊന്നും എടുക്കാണ്ട് തന്നെ ക്രിക്കറ്റിന്റെ മേഖലകളിൽ തന്നെ കറങ്ങി നടക്കാൻ പറ്റാവുന്ന ഒരു പേരായിട്ടും, ഒരു പക്ഷെ പ്ലെയറായിട്ടായിരിക്കില്ല, വേറെ ഏതെങ്കിലും മേഖലയിലായിരിക്കും, പക്ഷെ അങ്ങനെ കറങ്ങി നടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നത് ക്രിക്കറ്റിനോട് വേണ്ടി മാത്രമാണ്. ക്രിക്കറ്റിനെ അത്രമേൽ ഈ ഒരു 26-കാരൻ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. ക്രിക്കറ്റിനെ അത്രമേൽ സ്നേഹിച്ച, ക്രിക്കറ്റിനെ അത്രമേൽ ഹൃദയത്തിനോട് ചേർത്ത് നിർത്തിയിട്ടുള്ള അർജുൻ ടെണ്ടുൽക്കറിനെ ട്രോളുന്നതിനോടൊപ്പം തന്നെ പലരും വലിയ രീതിയിൽ ട്രോളുന്നത് കണ്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് കൈയടിക്കാൻ വേണ്ടിയിട്ടൂടെ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് സ്കോർ ബോർഡിൽ ആ കഥയും പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. അർജുൻ ടെണ്ടുൽക്കർ, നിങ്ങളുടെ ഹാർഡ് വർക്കിന്, നിങ്ങളുടെ എഫേർട്ടിന്, നിങ്ങളുടെ ആ ഒരു വർക്ക് എത്തിക്സിന് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും. കിട്ടാതെ എവിടെ പോകാനല്ലേ, പണിയെടുത്താൽ അതിനുള്ള റിസൾട്ട് നമ്മളെ തേടി വന്നിരിക്കും. കൂടെ ഞാൻ അച്ചുവാണ്. ദി സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ആളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. And here is the great news. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.

0: Scoreboard, an exclusive sports roundup show.
1: ആർസിബിക്കും കൊൽക്കത്തയ്ക്കും ഒന്നും കിട്ടാത്തൊരു കപ്പ്, ആ ഒരു കപ്പിനെ കുറിച്ച് പറയണ്ടേ. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണേ. ഫൈനലിസ്റ്റായിട്ടുള്ള ആർ സി ബിക്ക്, കഴിഞ്ഞ തവണ കപ്പ് നേടിയിട്ടുള്ള ആർ സി ബിക്ക്, ഇനി കിട്ടാത്തൊരു കപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കപ്പിന് ഒരൊറ്റ പേരാണ്, ഐ പി എല്ലിലെ നല്ല നടപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കപ്പ്, ഐ പി എല്ലിലെ ഫെയർ പ്ലേ അവാർഡുകൾ. ഫെയർ പ്ലേ അവാർഡിൽ ഈ രണ്ട് ടീമുകൾക്ക് ഇതുവരെ ഒരൊറ്റ കപ്പ് പോലും കിട്ടിയിട്ടില്ലെന്നേ. അതെന്ത് കഥ, ഈ ടീമുകൾക്ക് എന്താ ഈ കപ്പ് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് ഐ പി എല്ലിൽ ഫെയർ പ്ലേ അവാർഡുകൾ നിശ്ചയിക്കുന്നത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ ഐ പി എല്ലിൽ ഫെയർ പ്ലേ കിരീടം കിട്ടിയിട്ടുള്ള ടീം ഏതാണ്, ഏറ്റവും കൂടുതൽ തവണ അതായത് 7 തവണ ഐ പി എല്ലിൽ ഫെയർ പ്ലേ അവാർഡ് നേടിയ ടീമിന് ഒരൊറ്റ പേരാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. തല ഫോർ എ റീസൺ, തലയുടെ കീഴിൽ ടീം ഈ നേട്ടങ്ങളൊക്കെ നേടുമല്ലോ. പക്ഷേ ഇതുവരെ ആർ സി ബിക്കും കൊൽക്കത്തയ്ക്കും ആ ഒരു കപ്പ് കിട്ടിയിട്ടേയില്ല. എന്തായാലും ഇതിൻ്റെ പോയിന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു മാച്ചിൽ മാക്സിമം 10 പോയിന്റുകളാണ്, 4 കാറ്റഗറികളായിട്ട് അത് തിരിക്കും. ഗെയിമിൻ്റെ സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് 4 പോയിന്റുകളാണ്, എതിരാളികളെ റെസ്പെക്ട് ചെയ്യുന്നതിന് 2 പോയിന്റുകളാണ്, ഗെയിമിൻ്റെ നിയമങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്നതിനും 2 പോയിന്റാണ്, അമ്പയർമാരെ റെസ്പെക്ട് ചെയ്യുന്നതിനും ഉണ്ട് 2 പോയിന്റ്. ഓൺ ഫീൽഡ് അമ്പയറും തേർഡ് അമ്പയറും കൂടെ ചേർന്ന് ഈ പോയിന്റ് നിശ്ചയിച്ച് മാച്ച് റെഫറിക്ക് നൽകും. മാച്ച് റെഫറി അത് അപ്രൂവ് ചെയ്യും, അത് പോയിന്റ് ആലിക്ക് വേണ്ടിയിട്ട് നൽകും. ഈ തവണ പഞ്ചാബ് തൂക്കുമെന്നാണ് തോന്നുന്നത്. പഞ്ചാബിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകളുള്ളത്. പോയിന്റ് ആവറേജിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചാമ്പ്യന്മാരെ, അതായത് ഫെയർ പ്ലേ ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഐ പി എൽ ചരിത്രത്തിലെ നല്ല പിള്ളകളായിട്ടുള്ള നല്ല ടീം ഏതാണ്, അതുപോലെ ഐ പി എല്ലിലെ ഇത്തിരി പ്രശ്നക്കാരായിട്ടുള്ള ടീം, അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീം ഏതാണ്, മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഇത് സ്കോർ ബോർഡിന്റെ ടൈം, കൂടെ ഞാൻ അച്ചുവാണ്.
0: Of the hour. In the art of Podumakulanda.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show.
1: ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും ഒരു കിടിലൻ ആഴ്ചയിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ആ ഷോ വൈൻഡപ്പ് ചെയ്ത് അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയേണ്ടത്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കൂടെ ഞാൻ അച്ചുവാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ IPL മത്സരങ്ങളുടെ കൊടിയിറങ്ങാൻ വേണ്ടിയിട്ട് പോകണം. ആ ഒരു ഫൈനലിന് വേണ്ടിയിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈം. UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു ഫൈനൽ കലാശപ്പോരിലേക്ക് കാത്തിരിക്കുന്ന ഒരു ടൈം. അമ്പമ്പോ, വമ്പൻ പോരുകൾ, വമ്പൻ പോരാട്ടങ്ങൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള കൗണ്ട് ഡൗൺ അതിന്റെ ഏറ്റവും ആവേശകരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ടൈം. അങ്ങനെ മൊത്തത്തിൽ എക്സൈറ്റ്മെന്റ് നിറഞ്ഞു നിൽക്കുന്ന, ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്പോർട്സ് ആഴ്ചകളിലേക്കും ദിവസങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ആവേശം അതേപടി നിലനിൽക്കട്ടെ. ഇന്ന് നമ്മൾ ഒരുപാട് ഇടങ്ങളിലൂടെ യാത്ര ചെയ്തു, ഒരുപാട് ആളുകളുടെ ജീവിത കാഴ്ചകളിലൂടെ യാത്ര ചെയ്തു. ഒന്നാമത് എനിക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ മോട്ടിവേഷനായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പേരാണ് അർജുൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൻ എന്ന് പറയുന്ന ആ ഒരു വലിയ ബ്രാൻഡ് വാല്യൂൽ ക്രിക്കറ്റ് ലോകത്തിലേക്ക് വരുന്നു. ഒരുപാട് രീതിയിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. സച്ചിൻ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനോടൊപ്പം ചേർന്നുള്ള പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തമായ രീതിയിൽ കഠിനാധ്വാനം നടത്തിക്കൊണ്ടേയിരുന്നു. ഇപ്പോഴും ഒരു കിടിലൻ എന്താ പറയുന്നത് ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആകുന്ന ഇന്നിങ്സുകളൊക്കെ പ്രകടമാക്കിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകടമാക്കിയിട്ടില്ല. പക്ഷേ അർജുൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന പേര് കാലങ്ങളോളം ക്രിക്കറ്റ് ലോകത്ത് നിലനിൽക്കേണ്ടത് തന്നെയാണ്. എത്രയൊക്കെ വലിയ ബ്രാൻഡ് വാല്യൂവിൽ വന്നാൽ പോലും സ്വന്തമായിട്ട് അധ്വാനിക്കാനും ആ ഒരു മാച്ച് എത്തിക്സ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനും വർക്ക് എത്തിക്സ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാനുള്ള അയാളുടെ മനസ്സിന് ഒരു വലിയ കയ്യടി കൊടുത്തേ പറ്റൂ. ആ കയ്യടികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്കെൻഡിൽ കൂടുതൽ കൂടുതൽ കഥകളുമായിട്ട്, ഒരുപാട് വിജയങ്ങളുടെ കഥകളുമായിട്ടും, അതുപോലെ തന്നെ വേൾഡ് കപ്പിൻ്റെ ആവേശങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരാം. എല്ലാവർക്കും ഒരു കിടിലൻ കിഡ്ലോസ്കി ദിവസങ്ങളൊക്കെ വിഷ് ചെയ്തുകൊണ്ട് കൂടെ ഞാൻ അച്ചുവായിരുന്നേ. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. കഥന്റെ ഫേവറേറ്റ് ചെയ്യുന്ന സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അങ്ങനെ സാറ്റർഡേ മോർണിംഗിൽ ഹോം ഡെലിവറിയുമായി നിങ്ങളോട് വിശേഷങ്ങളൊക്കെ ആയിട്ട് അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. കുറച്ചധികം ആൾക്കാർ ഇന്ന് മുതൽ ജോലിക്ക് പോയി തുടങ്ങി. കുറച്ച് പേർക്ക് ഇന്നും കൂടി ലീവുണ്ട്. അപ്പോൾ ഇനി നാളെ മുതൽ ഈ പറഞ്ഞ പോലെ ബാക്ക് ടു വർക്കിലേക്ക് കയറണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വിഷമിക്കണ്ട. ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ ചില അവധികൾ കഴിയുമ്പോൾ നമുക്കങ്ങനെ തോന്നും. പക്ഷെ മറ്റു ചിലരൊക്കെ ഈ സമയത്ത് ഒന്ന് ജസ്റ്റ് കുട്ടി ഒരു വെക്കേഷൻ പോലെ തന്നെ ഒന്ന് ദുബായിലേക്കോ അല്ലെങ്കിൽ സൗദിയിലേക്കോ ഒക്കെ തന്നെ പോകാനായിട്ട് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മറ്റു ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നും ഏറ്റവും അടുത്തുള്ള ചില രാജ്യങ്ങളിലേക്ക്, വേറെയുള്ള രാജ്യങ്ങളിലേക്ക്, GCC കൺട്രീസ് അല്ലാത്ത സ്ഥലത്തേക്കൊക്കെ തന്നെ പോകാനായിട്ട് ഒരു 4-5 മണിക്കൂറിൻ്റെയൊക്കെ നാട്ടിലേക്ക് വരെ പോയിട്ട് തിരിച്ച് വന്നവർ തന്നെയുണ്ട്, ജസ്റ്റ് ഫോർ ദ ഈദ് വെക്കേഷൻ. അപ്പോൾ ഈദാണ് ആ ഒരു ബഹളമായിരുന്നു, ഭയങ്കര രസമായിട്ടുള്ളൊരു വൈബായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ദാ വീണ്ടും ബാക്ക് ടു നോർമലിലേക്ക് പോകുന്നത്. ഓ, സത്യം പറയട്ടെ, ഭയങ്കര വിഷമമുണ്ടെന്നേ ആ ഒരു ഈദിൻ്റെ ഒരു വൈബ് കഴിഞ്ഞപ്പോൾ. പക്ഷെ മിക്ക സ്ഥലത്തും ഇന്നും ഇവൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. അപ്പോൾ ഈ ഒരു സാറ്റർഡേ എന്തായാലും എൻജോയ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഒരുപാട് വിശേഷങ്ങളുമായി ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ റേഡിയോ 91.7.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: നമസ്കാരം, ഞാൻ GS. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടും.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
1: ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar.
5: And shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
0: Home delivery.

വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്. എനിക്കിനി പറയാനുള്ളത് ഒരു 26 crore rupees കഥയാണ്, അതായത് 28 lakh dollars കഥ. യു എസില് ഐസ്ക്രീം വിറ്റാണ് ഈ ഒരു ഇന്ത്യക്കാരി ഇത്രയധികം ഒരു ഒരു പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് ആൾക്ക് സാധിച്ചിട്ടുള്ളത്. അതിഗംഭീരമായിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ അല്ലേ. എന്താ നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, ചെറിയ ചെറിയ ഐഡിയ ഒക്കെ ഉണ്ടാവും, പക്ഷെ അതും വെച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ. എനിവേ, ഐസ്ക്രീം ബ്രാൻഡായിട്ട് മലായി എന്ന ഒരു പുതിയ പേരിലാണ് ഈ ഒരു ഐസ്ക്രീം ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ അവിടുത്തെ ടോട്ടൽ മാർക്കറ്റിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എത്തിയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ തന്നെ വൈറലായപ്പോൾ മിക്ക ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഓ ഞാൻ ഈ എൻജിനീയറിങ്ങും പഠിച്ച് വേറെ പണിയും എടുത്ത് ആ ഒരു ഫീൽഡിൽ പോലും അല്ല, വല്ല ഐസ്ക്രീമും വിറ്റാൽ മതിയായിരുന്നു. വേറെ ചിലരൊക്കെ തന്നെ ഡോക്ടറായി നേഴ്സായി ഇത്രയും വർഷം പഠിച്ചു എന്നിട്ടും എന്ത് കാര്യം, ഐസ്ക്രീം വിറ്റാൽ മതിയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഐസ്ക്രീം വിൽക്കുന്നതിലല്ല, അതിൻ്റെ കറക്റ്റ് പ്ലാനിങ്, കറക്റ്റ് എന്തെങ്കിലും ചെറിയ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക, ഏറ്റവും വിശ്വാസത്തോടു കൂടി തന്നെ ഭയങ്കര ധൈര്യത്തോടു കൂടി തന്നെ ഇറങ്ങിത്തിരിക്കുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എനിവേ, ഭയങ്കര രസകരമായിട്ടുള്ളൊരു പാക്കേജിങ്ങും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു ഒരു ഡെലിവറി ത്രൂ ഔട്ട് ലൈക്ക് എല്ലാ സ്ഥലത്തിലേക്കും എത്തിക്കുക, അതിൻ്റെ ആ ഒരു ഭയങ്കര എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ആളുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐഡിയാസ്, എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ വിൽക്കുന്നതായിരിക്കാം, അതിപ്പോൾ ഐസ്ക്രീം ആവാം, ചിലപ്പോൾ ഡ്രസ്സുകളാവാം, ജ്വല്ലറീസ് ആവാം, എന്താണെങ്കിലും അതിനുവേണ്ടി ഇറങ്ങി തിരിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ടൈം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് കറക്റ്റായിട്ട് സാധനങ്ങൾ എത്തിക്കാനും അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയിൽ അത് കസ്റ്റമേഴ്സിന് കൊടുക്കാനും എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഇത് പറഞ്ഞുകൊണ്ട് നേരിടാം അടുത്ത പാട്ടിലേക്ക് പോകുന്നു. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ്.

0: വചനങ്ങളിലൂടെ. പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: ചെന്നൈ
6: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
7: എന്താട്ടോ പോതുമാക്കളുണ്ട്.

വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. നമ്മൾ എന്തായാലും ഈ ഒരു ദിവസങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ് ആ ഒരു ഈദിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കുറച്ച് കൂടി കാണും. അതായത് ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഓവർ ക്വാണ്ടിറ്റിയിലേക്ക് വെച്ചതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ കുറച്ച് കൂടി കാണും. അതായത് ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഓവർ ക്വാണ്ടിറ്റിയിലേക്ക്

ഭയങ്കരമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായതുകൊണ്ട് തന്നെ ചൂടാക്കുന്നതിലൂടെ തന്നെ പ്രോട്ടീൻ ഘടന മാറി ഭയങ്കരമായിട്ട് വയറുവേദനയും ഗ്യാസും കാര്യങ്ങളൊക്കെ തന്നെ പ്രശ്നമാകുന്ന രീതിയിലേക്കുള്ള ഒരു സിറ്റുവേഷൻ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാക്സിമം ഈ പറഞ്ഞ പോലെ വീണ്ടും ചൂടാക്കാതിരിക്കുക. അതുപോലെ പ്രോട്ടീൻ ഇതിൽ തന്നെ കാറ്റഗറിയിൽ തന്നെ വരുന്ന മറ്റൊരു സംഭവമാണ് മുട്ട. മുട്ട ചൂടാക്കാനേ പാടില്ല. ഈ ബോയിൽഡ് എഗ് ആണെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ബുദ്ധിമുട്ട് നമുക്ക് തന്നെ കാണാനായിട്ടും പറ്റുന്നതായിരിക്കും. ഒരിക്കലും അത് ചൂടാക്കരുത്. കാരണം അതിലൂടെ തന്നെ ഒരു വിഷാംശം നമ്മുടെ ഉള്ളിലേക്ക് പോകുമെന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. അതുപോലുള്ള മറ്റൊരു സംഭവം തന്നെയാണ് നമ്മുടെ കൂൺ അല്ലെങ്കിൽ മഷ്റൂംസ്. ഈ മഷ്റൂംസും വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ഒരു മഷ്റൂം കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മഷ്റൂം മസാല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ ഇതേപോലെ തന്നെ അതിലും പ്രോട്ടീൻ ഘടന ഉള്ളതുകൊണ്ട് തന്നെ അതൊരു ഫുഡ് പോയിസൺ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അത് വീണ്ടും വീണ്ടും ചൂടാക്കുന്നതിലൂടെ നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുപോലുള്ള മറ്റൊരു വെജിറ്റബിൾ കൂടിയുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റ്റൂട്ടാണ്. അതിൽ നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഈ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ചൂടാക്കുന്നത് കൊണ്ട് അതൊരു ക്യാൻസർ വരെയുള്ള ആ ഒരു രോഗങ്ങളിലേക്ക് എത്തിക്കുന്ന ചില പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കാൻ കാരണക്കാരനാകാനും ചാൻസസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ ചില സംഭവങ്ങൾ കറക്റ്റായിട്ട് എക്സ്പേർട്സ് പറയുമ്പോൾ നമ്മളത് കേൾക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ തന്നെ പീപ്പിൾ ടു പീപ്പിൾ ബേസ് ചെയ്തിരിക്കും. ആൻഡ് ഓൾസോ നമുക്കൊക്കെ വായിച്ചും കേട്ടുമുള്ള അറിവുകൾ തന്നെയാണ്. അതാണ് നിങ്ങളിലേക്കും ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത് കേട്ടോ. ബിക്കോസ് ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഫ്രിഡ്ജിൽ ഫുഡ് ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ചൂടാക്കാൻ നിൽക്കരുതേ. ഇതൊക്കെ പറയുന്നത് ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. കേട്ടോണ്ടിരിക്കാൻ അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ അഷ്ടമിയാണ്.

0: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. And here is the great news. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: Home delivery.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: വെൽക്കം ബാക്ക്. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറി ആണ്. സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഈദിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസം. മറ്റ് ചിലർക്ക് ജോലിയുണ്ട് മക്കളെ, അതുകൊണ്ട് ഒരു കറക്കവും നടക്കില്ല, ജോലിയിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മെസ്സേജ് അയക്കുന്നവർക്കും ഒക്കെ കുറച്ച് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഡേ ടു ഡേ ഉള്ള കാര്യങ്ങളിൽ വരുന്ന ചില സംഭവങ്ങൾ, അതൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ റെഗുലർലി നമ്മുടെ ഒരു ഹെൽത്തി ഹാബിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എഗെയിൻ ഇറ്റ്സ് ലൈക്ക് ബേസിക്കലി നമ്മൾ ഈ ഹാക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ചൊക്കെ അഡ്വൈസസ് ആണെങ്കിലും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിലൊക്കെ ചിലതൊക്കെ സത്യമുണ്ടെങ്കിൽ അഫ്കോഴ്സ് യു ഹാവ് ടു ഡു ദാറ്റ് അല്ലേ. അപ്പം അങ്ങനെ തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടവൽ ഉണ്ടല്ലോ, അതായത് ബാത്ത് ടവൽ, ടർക്കിന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തോർത്തൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത്, ഞാനൊരു ഡോക്ടർ കേട്ടോ, ഐ തിങ്ക് ഹീ ഈസ് ഫ്രം യു കെ ഓർ സംതിങ്, ആൾ പറയുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഒരു തോർത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാറ്റോവലോ ഒക്കെ തന്നെ യൂസ് ചെയ്യുമ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ള് തുടച്ചൊക്കെ നമ്മുടെ എന്തായാലും ഡേർട്ട് ആണല്ലോ പോകുന്നത്, അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ തന്നെ തുടച്ച് മാറ്റി എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് അവിടെ ഇങ്ങനെ വിരിച്ചിടും, എന്തിന്, ഉണങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് വീണ്ടും തുടയ്ക്കുമ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ തുടച്ച് മാറ്റിയ ആ ഒരു അഴുക്കും കാര്യങ്ങളും ആ ഒരു ടവലിൽ തന്നെയാണ് ട്രാപ്പായിട്ടിരിക്കുന്നത്. അത് തന്നെയല്ലേ വീണ്ടും എടുത്ത് തുടയ്ക്കുന്നത്? അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അത് മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കുളിച്ച് തുടച്ചതിന് ശേഷം അതേ ടവൽ ഒന്ന് വെറുതെ ഒന്ന് കഴുകിയിട്ട് വിരിച്ചിടുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം കുളിക്കാനായിട്ട് കയറുമ്പോഴത്തേക്കും അതിലെ ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ തന്നെ പോയതിന് ശേഷമായിരിക്കും ഉണങ്ങി അവിടെ കിടക്കുന്നത്, വിച്ച് ഇസ് ഗുഡ് ഫോർ അവർ ഓൺ ഹൈജീൻ. അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു, കാരണം ഇറ്റ് ഈസ് ആക്ച്വലി ട്രൂ റൈറ്റ്. നമ്മൾ ഒട്ടും ഓർക്കാത്തൊരു കാര്യമാണ്, ചില ബാക്ടീരിയൊക്കെ ആണെങ്കിൽ എവിടെയാണ് ട്രാപ്പായിട്ടിരിക്കുകയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ദിസ് ഇസ് എ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ. കുറച്ച് പേർക്കെങ്കിലും ഇപ്പം ആ ഒരു തോട്ട് വന്നു കാണില്ലേ? ചിലരൊക്കെ പറയുന്നത് എവറി 3 യൂസസിൽ ഈ പറഞ്ഞ പോലെ വാഷ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് കൈകൊണ്ടൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ടിടുന്നത് എപ്പോഴും നല്ലതാണ്. ലൈക്ക് ഡീപ് ക്ലീനിങ് ആഫ്റ്റർ 3 യൂസ് ഓർ മേ ബി ആഫ്റ്റർ 2 ഡേയ്സ് ഓർ സംതിങ് അക്കോർഡിംഗ് ടു യുവർ ഷെഡ്യൂൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും ഒന്ന് വാഷ് ചെയ്തിട്ടാൽ അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്താൽ അത്രയും നല്ലത്. ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇതുപോലെ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുണ്ട്. സോ കീപ് ലിസണിംഗ്. ദിസ് ഇസ് കഥേഴ്സ് ഫേവറേറ്റ്.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ചെന്നൈ ബീച്ച്,
6: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
7: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ഹോം ഡെലിവറി

ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ നമ്മൾ കുറച്ചധികം ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ഹൈജീനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിലൊന്നാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ബാത്ത് ടവൽ എന്ന് പറയുന്നത്. അതുപോലൊരു സംഭവമാണ് നമ്മുടെ ബെഡ്ഷീറ്റും പില്ലോ കവർ. പില്ലോ കവർ ഇസ് മസ്റ്റ്. അതായത് ഒരു മാസത്തിൽ ഒരു 2 തവണയോ 3 തവണയോ വാട്ട് എവർ അക്കോർഡിംഗ് ടു യുവർ വിഷ് നിങ്ങൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്തോ, നോ പ്രോബ്ലം. പക്ഷേ ഒരു 3 ദിവസം അല്ലെങ്കിൽ മാക്സിമം പോയാൽ 5 ദിവസം, ഒരാഴ്ചയിൽ കൂടാനേ പാടില്ല, നിങ്ങളുടെ പില്ലോ കവർ എന്തായാലും ചേഞ്ച് ചെയ്തിരിക്കണം. ഇത് ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ആൻഡ് ഓൾസോ അനുഭവത്തിൻ്റെയും മറ്റുള്ളവരുടെ ഈ പറഞ്ഞ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൻ്റെയും ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ അവരോട് ചോദിച്ചതിൻ്റെയും ഒക്കത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. കാരണം ആക്നീസ് വരാം, ഹെയറിൻ്റെ ഇഷ്യൂസ് വരാം, ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് പറ്റുന്ന പോലെ തന്നെ ഒരു 3 to 4 days മാക്സിമം 1 week അതിനുള്ളിൽ തന്നെ പില്ലോ കവേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ ഈ ടൂത്ത് പേസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ തീരുമ്പോൾ മാറ്റാറുണ്ട്, പക്ഷേ ടൂത്ത് ബ്രഷ് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് മാറ്റാറുള്ളത്? ഒന്ന് മെസ്സേജ് അയക്കണേ 500

ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.

വെൽക്കം ബാക്ക് അശ്വതിയാണ് കൂടിയുള്ളത്. ഹോം ഡെലിവറിയിൽ കുറച്ചധികം നമ്മൾ ഡെയിലി ലൈഫിലെ ഹൈജീനിക് ആയിട്ട് വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓഫ്കോഴ്സ് ഇറ്റ്സ് ഓൾ ഡിപ്പെൻസ് അപ്പോൺ പീപ്പിൾ ടു പീപ്പിൾ. അവരുടെയൊക്കെ തന്നെ ഒരു സൗകര്യം അനുസരിച്ചിട്ടായിരിക്കും ഇപ്പൊ ബാത്ത് ടവൽ ആണെങ്കിലും ചേഞ്ച് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും, അല്ലെങ്കിൽ ഈവൻ പില്ലോ കവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ റെഗുലർലി ചേഞ്ച് ചെയ്യുന്നവരുണ്ട്, കുറച്ച് ദിവസം ഗ്യാപ്പിൽ ചേഞ്ച് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിലൊക്കെ തന്നെ ഈ ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള കാര്യവും അതിനോടൊപ്പം തന്നെ ഈ ആക്നീയുടെ കാര്യവും ഇതിങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക, കാരണം ഇങ്ങനെ വല്ല ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്നൊക്കെ ഒരു മുഖത്ത് ആക്നീസും കാര്യങ്ങളൊക്കെ കൂടുന്നു എന്ന് കണ്ടാൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. അവരും ആദ്യം സജസ്റ്റ് ചെയ്ത് തന്നെയായിരിക്കും ബെഡ്ഷീറ്റ് പില്ലോ ഇതൊക്കെ പെട്ടെന്ന് മാറ്റുക എന്നുള്ള കാര്യമൊക്കെ തന്നെയായിരിക്കും ആദ്യം സജസ്റ്റ് ചെയ്യുന്നത്. ആ അത് പറഞ്ഞപ്പോഴാണ് അവസാനം ഞാൻ ചോദിച്ചിരുന്നത്, ഈ ടൂത്ത് ബ്രഷ് എന്ന് പറയുന്ന സംഭവം എത്ര നാൾ കൂടുമ്പോഴാണ് നിങ്ങൾ മാറ്റാറുള്ളതെന്ന്. കാരണം ടൂത്ത് പേസ്റ്റ് തീരും തോറും നമുക്കറിയാമല്ലോ കുഴപ്പമില്ലല്ലോ, അതിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നത് അവിടെ തന്നെ നിൽക്കും, മാസങ്ങൾ വർഷങ്ങൾ വേണമെങ്കിൽ അവിടെ ഇരിക്കും. പക്ഷെ അങ്ങനെ വെക്കരുത് കേട്ടോ, എല്ലാ 3 മാസം കൂടുമ്പോഴും അറ്റ്ലീസ്റ്റ് നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മാറ്റേണ്ട മറ്റ് ചില കാര്യങ്ങളാണ്, ഒന്ന് അണ്ടർഗാർമെന്റ്സ്. അണ്ടർഗാർമെന്റ്സ് എവറി 6 മന്ത്സ് മാറ്റണം എന്നാണ് എപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ടെല്ലിംഗ് ദാറ്റ്. ആൻഡ് അതിനോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോൺ സ്ക്രീൻ. ഇത് എത്ര പേര് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാറുണ്ട്? കാരണം എല്ലാ ദിവസവും നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഉപയോഗിച്ചതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുൻപ് ഒന്ന് സാനിറ്റൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതെടുത്തിട്ട് മാറ്റാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ജസ്റ്റ് സാനിറ്റൈസ് ചെയ്യുക. അത് ഇപ്പോൾ കുറച്ച് കൂടുതൽ നേരം ചെയ്താലും കുഴപ്പമില്ല, ബിക്കോസ് എപ്പോഴും നമ്മുടെ മേക്കപ്പ് കാര്യങ്ങൾ ഇതൊക്കെ തന്നെ അതിൽ ട്രാപ്പായിട്ടിരിക്കും. പിന്നെ അതങ്ങനെ ഇരുന്ന് ഫംഗസിലേക്കോ കാര്യങ്ങളിലേക്കോ നമ്മുടെ കണ്ണിൽ പെടാത്ത രീതിയിലേക്കൊക്കെ അതിനെ എത്തിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാഴ്ചയിൽ മാക്സിമം മാറ്റാനായിട്ട് നോക്കുക എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ കിച്ചണിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു സ്പോഞ്ച് എന്ന് പറയുന്നത്, ഡിഷ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ സ്പോഞ്ച് എന്ന് പറയുന്ന സാധനം. അതങ്ങ് നശിച്ച അവസ്ഥയായി അതിൽ നിന്ന് പഞ്ഞിയൊക്കെ പുറത്ത് വന്ന് അങ്ങ് അറ്റമെത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ മാറ്റുക. അങ്ങനെയല്ല, എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും മാറ്റണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വലിയ വലിയ ഇമ്പാക്റ്റുകൾ കൊണ്ടുവരും. ദിസ് ഇസ് ഓൾ ഡിപ്പെൻസ് അപ്പോൺ പീപ്പിൾ ടു പീപ്പിൾ അഗെയിൻ ഐ എം ടെല്ലിംഗ്, ബട്ട് സ്റ്റിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ പല എക്സ്പേർട്ടുകളും സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ലൈഫിലേക്കും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇതൊക്കെ അതിൻ്റെ ഫേവറേറ്റ്.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunil.
2: കുറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: ഹായ് ഹലോ, നമസ്കാരം, ഞാൻ മാത്തുക്കുട്ടിയാണ്.
4: ഞാൻ രാജ് കലേഷ്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.
2: വെൽക്കം ബാക്ക്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമിയാണ് കൂടെയുള്ളത്. എൻ്റെ പേരുണ്ടല്ലോ, എപ്പോഴും ആൾക്കാരുടെ അടുത്ത് പറയുമ്പോഴേക്കും എപ്പോഴും പറയാറുണ്ട്, ഓ ഓക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ പേരെന്നൊക്കെ. ഞാനെപ്പോഴും ഓക്കെ അടിപൊളിയാണല്ലോ സൂപ്പർ ആണല്ലോ എന്നൊക്കെ ഇപ്പം വിചാരിക്കുന്നു. പക്ഷെ പണ്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. അഷ്ടമി എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു സുഖക്കുറവെന്നായിരുന്നു എനിക്ക് ഫീൽ ചെയ്യാറ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അഷ്ടമി എന്നൊക്കെ ഉള്ളത് വളരെ ചെറിയ പേരാണെന്നും അത് ചില സമയത്ത് എഴുതുമ്പോൾ നീണ്ടു പോകുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതൊക്കെ വലുതാണല്ലോ എന്ന്. പക്ഷെ ഇപ്പോൾ അത് വളരെ ചെറുതാണെന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. അഷ്ടമി വളരെ ഈസി ആണെന്ന് പറയാൻ തോന്നി തുടങ്ങി, ഭയങ്കര യുണീക്കാണെന്ന് തോന്നി തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ പേര് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ തോന്നുക, മനസ്സിലായോ? ഈ ലോങ് ആയിട്ട് തോന്നുക എന്ന് പറയുന്നത് മറ്റേ സിനിമയിൽ പറയുന്ന പോലെ എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ റെഡ്ഡി, പിന്നെയും ചോദിക്കുമ്പോൾ നരസിംഹറെഡ്ഡി, വീര നരസിംഹറെഡ്ഡി, വീര ജയതാകു നരസിംഹറെഡ്ഡി, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നൊരു ഒരു സീൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. അതുപോലെ നീണ്ട ഒരു പേര്, ഒരു ഒന്നൊന്നര നീട്ടമാണ് ആ പേരിന്. കാരണം ഫസ്റ്റ് നെയിമിൽ മാത്രം 1019 ലെറ്റേഴ്സ് അല്ലെങ്കിൽ വേർഡ്സ് അല്ലെങ്കിൽ നെയിംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഒരു ഒരു പേരിൽ തന്നെ. പിന്നെ മിഡിൽ നെയിം ആകെ മൊത്തത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ കിട്ടിയിട്ടുള്ള ഒരാളുടെ പേരിനെ കുറിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ഇത് അറിയാത്ത ആൾക്കാർക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ജേമി എന്ന വിളിപ്പേരുള്ള ആളുടെ ഒരു ഫുൾ നെയിം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. 1997 കേട്ടോ ആളൊരു ടെലിവിഷൻ ഷോയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ ആള് പറഞ്ഞിട്ടുള്ള ആളുടെ പേര് കറക്റ്റായിട്ട് ആ ഓഡിയോ ഞാൻ ഒന്ന് കേൾപ്പിച്ചുതരാം. കാരണം ഇതെനിക്ക് വായിക്കാൻ പറ്റില്ല, പറയാൻ ഒട്ടും പറ്റില്ല, അതുകൊണ്ട് ഒന്ന് കേട്ടു നോക്കൂ.
3: Ninja Shimika Shanae Tamika Shawahini Vyashya Khani Sansan Janish Maranaikun Sarah Kanisha Devon Yvonne Latani Sivan Tai Pranki Salaviva Zamsa Justin Sajave Loya Vest Parkmi Sandra Kate Katie Vishon Oli Vaka Shawan Mali Sanathi Shas Megmane Loisa. My middle name is Kunyan Skatia Thwashi Kam and my last name is Williams.
2: ഇത്രയും വലിയ പേര് വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയായിരിക്കും സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ എഴുതിയെടുക്കുക എന്നുള്ളത്. ജേമിന്ന് ഒരു വിളിപ്പേര് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പേര് ഇസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ, ഓഫ്കോഴ്സ് എല്ലാവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതൊരാളെ നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. ഇത്രയും വലിയ പേരും വെച്ചിട്ട് ജേമിന്നാണ് വിളിക്കുന്നതും, പിന്നെ എന്താണ് ഈ പേരിൻ്റെ ഒരു ലോജിക് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ആളുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഇത്രയും നീണ്ടൊരു പേര് വേണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹമാണ് ആള് സാധിച്ചെടുത്തത്. ആൻഡ് ലോകത്തിൽ പോലും എനിക്ക് തോന്നുന്നു ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ നീളം കൂടിയ ഒരു ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളത് ഈ ഒരു ജേമിക്ക് മാത്രമാണ്. അത് അവരുടെ ആ ഒരു പ്രിൻറ്റിങ് വരെ മാറ്റിയെടുത്തിരിക്കുകയാണ്, അതിൻ്റെ ഒരു ലെങ്ത് അല്ലെങ്കിൽ ആ ഹൈറ്റ് വരെ മാറ്റിയെടുത്തിട്ടാണ് പ്രിൻറ്റിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഓഫ്കോഴ്സ് ഇത്രയും വലിയ പേരായതുകൊണ്ട് തന്നെ പ്രിൻറ്റ് ചെയ്ത് തീരുമില്ല അങ്ങനെ. എനിവേ, ഇനി ഈ പറഞ്ഞ പോലെ ഇത് അന്നത്തെ കാലത്തെ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഷീ വിൽ ബി 30s ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 30+ ആയിരിക്കും ആളുടെ വയസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും എങ്ങനെയായിരിക്കും ആ പേരൊക്കെ ഫില്ല് ചെയ്ത് പോയിട്ടുണ്ടാവുക? ഓ, ആലോചിച്ചിട്ട് ക്യൂരിയോസിറ്റി കൊടുത്തു. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ നീണ്ടു കിടക്കുന്ന ഒരു പേര് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാൻ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി, അതൊക്കെ വളരെ സിമ്പിളാണത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്കും കൂടി പോയാലോ. കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ഇത് ഹോം

0: 91.7 FM.
1: Qatar's happiness frequency.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
0: കൗണ്ട്ഡൗൺ സ്റ്റാർട്ടഡ്.
2: ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ 6-ാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം 5 June വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്നാരാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
5: Radio Suno 91.7.
1: Suno Bollywood.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
0: Home delivery.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിറോ 91.7 എഫ്എമ്മിൽ ഇനി എനിക്ക് ഒരു റെസിപ്പി പറഞ്ഞു തരുന്ന സമയമായിരിക്കുന്നു. യെസ്, ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക് കടന്നാലോ.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ ബിഎംആർ പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: ബിരിയാണി മക്കാനി റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ മറക്കണ്ട. എന്തായാലും ഇന്നും കൂടിയൊക്കെ വീക്കെൻഡ് അങ്ങോട്ടേക്ക് ക്ലോസ് ആയിട്ടില്ലല്ലോ. ഈവനിങ്ങിലൊക്കെ ഒന്ന് ഇറങ്ങിക്കോ. അവിടുത്തെ ഡിന്നേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഡിഷസൊക്കെ ട്രൈ ചെയ്തിട്ട് പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റിലേക്ക് പോയാലോ. നല്ലൊരു ഡേറ്റ് ബ്രൗണി, അതായത് ഡേറ്റ്സ് വെച്ചിട്ട് നല്ല ഈത്തപ്പഴം വെച്ച് ചെയ്യുന്ന ബ്രൗണി. റിഫൈൻഡ് ഷുഗറോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നല്ല റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് ഫ്ലേവറുള്ള ബ്രൗണിയാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ, നല്ല ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് വേണം. അത് ഈ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് കുറച്ച് അധികം എടുത്തു വെച്ചോളൂ. പിന്നെ മെജ്ദൂലിൻ്റെ ഡേറ്റ്സ് എടുത്ത് വെച്ചാൽ അത്രയും നല്ലത്. പിന്നെ കൊക്കോ പൗഡർ, വാനില എസൻസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്സ് യൂസ് ചെയ്യാം, എഗ്സ് യൂസ് ചെയ്യാം, സോൾട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇവോ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്താലും മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ലപോലെ ഈ ഡേറ്റ്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. ഓക്കെ, വെള്ളത്തിൽ നല്ലപോലെ സോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് ഹീറ്റ് ചെയ്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നല്ലൊരു പാൻ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചോളൂ. അതിനകത്തും ഈ പറഞ്ഞ പോലെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് കറക്റ്റായിട്ട് ഈസി റിമൂവൽ ആയിട്ടുള്ള ഒരു ടെക്നിക്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ പോലെ ബട്ടർ തേച്ച് ഒന്ന് പൊടി ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചോ. കാരണം അതിലേക്കാണല്ലോ ഈ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യാനായിട്ട്, ഐ മീൻ ഒഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ബൗളിലേക്ക് ഈ മജ്ദൂൽ ഡേറ്റ്സ് നല്ലപോലെ കവർ ചെയ്ത് കുറച്ച് നേരം സോക്ക് ചെയ്യാനായിട്ട്, അതും ചൂടുവെള്ളത്തിൽ വെച്ചാൽ അത്രയും നല്ലത്. അതാകുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് സോഫ്റ്റായി കിട്ടും. അതിനെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ആ ബ്ലെൻഡറിലേക്ക് തന്നെ നമുക്ക് റോൾഡ് ഓട്സും കുറച്ച് ഈ പറഞ്ഞ എഗ്സും, അതിപ്പോൾ ഒരു 3 eggs എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. വാനില എക്സ്ട്രാക്റ്റും കൊക്കോ പൗഡറും കുറച്ച് ഒരു പിഞ്ച് ഓഫ് സീ സോൾട്ടും പിന്നെ ഒലിവ് ഓയിൽ യൂസ് ചെയ്താൽ അത്രയും നല്ലത് കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. ഒന്ന് 1 minute ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് മറക്കരുത്. സ്മൂത്തി ആൻഡ് ക്രീമി ടെക്സ്ചർ ആയിട്ട് കിട്ടണം. അതിലേക്ക് നമുക്ക് മെൽറ്റഡ് ചോക്ലേറ്റ് കേട്ടോ, കുറച്ച് നേരം ഒരു 30 seconds ഇൻ്റർവെല്ലിൽ നന്നായിട്ടൊന്ന് മൈക്രോവേവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ തന്നെ നന്നായിട്ട് മെൽറ്റായി കിട്ടും. അതും കൂടി ഒഴിച്ചിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. എഗെയിൻ ഒന്നും കൂടി അതൊന്ന് മിക്സ് ചെയ്ത് സെറ്റായിട്ട് എടുക്കുക. അത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, നല്ലപോലെ ഒരു സ്പാച്ചുല വെച്ച് നന്നായി സ്പ്രെഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത് മോളിൽ കുറച്ച് ചോക്ലേറ്റ് ഫ്ലേക്സ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്താലും മതി. നേരെ ഈ ഒരു പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 18 മുതൽ 22 minutes വരെ നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, നല്ലപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടും ഒക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാം ഉള്ളിലൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ മാത്രം പുറത്തേക്ക് എടുക്കുക. അപ്പം ഈസി ആയിട്ട് ബ്ലെൻഡർ യൂസ് ചെയ്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ബ്രൗണീസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെൽത്തി ഹെൽത്തി റെസിപ്പി.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR Varva Village. Swadinde nalla nimishangal. Call 66614884.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ

അങ്ങനെ ഹോം ഡെലിവറി വിശേഷങ്ങളൊക്കെ തന്നെ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഇങ്ങനെ പോകേണ്ട സമയമായിരിക്കുകയാണ്. ആ അത് പറഞ്ഞപ്പോഴാണ് കുറച്ചധികം ആൾക്കാർക്ക് കുറച്ചൊന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു ടൈം കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ. ഏഹ് പ്രത്യേകിച്ച് എനിക്കൊന്ന് വൈകുന്നേരം ആകുമ്പോൾ വിഷമം കുറച്ച് കൂടും. വേറെ ഒന്നും കൊണ്ടല്ല, നാളെ ജോലിക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. കുറച്ചധികം പേർക്ക് നാളെ സൺഡേ മുതലാണ് തിരിച്ച് വർക്കിംഗ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോളിഡേ മൂഡൊന്ന് എൻഡ് ചെയ്യുന്നതിൻ്റെ വിഷമത്തിലായിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം നല്ലപോലെ സ്പെൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നല്ല റെസ്റ്റ് വേണ്ട ആൾക്കാർ റെസ്റ്റ് ചെയ്യാൻ മറന്നില്ല എന്ന് വിശ്വസിക്കുന്നു. അഥവാ ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു റീചാർജ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിലാക്സേഷനും കൂടി വേണ്ടേ. അപ്പോൾ മാക്സിമം ഇന്ന് രാത്രി ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ മറക്കരുത്. കുറച്ച് നേരം നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ ആയിട്ട് ഒന്ന് വീട്ടിലിരിക്കുക. പുറത്തേക്കൊക്കെ നമുക്ക് വീക്കെൻഡിലൊക്കെ തന്നെ നമ്മൾ എപ്പോഴും പോകുന്നതാണ്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അലച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നൊന്ന് ടൈം വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുമ്പോൾ നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും ഒരുപാട് പേര്. കാരണം യുനോ ദാറ്റ് ഫീവർ, ക്രിക്കറ്റ് ഫീവർ എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ഭയങ്കര ഹൈപ്പായിട്ട് നിൽക്കുന്നൊരു ടൈമാണ്. അതേസമയം കുറച്ച് സങ്കടം ഉണ്ടെന്നേ. ഐ പി എല്ലും അങ്ങനെ തീരുന്നു. ഒരു ഐ പി എൽ സീസൺ വരുന്നതും അത് തീരുന്നതും ആലോചിക്കുമ്പോൾ ആദ്യം എക്സൈറ്റ്മെൻ്റ് ആണെങ്കിൽ അവസാനം എത്തുമ്പോഴേക്കും ഒരു സീസൺ ടോട്ടലി ഒരു ഒരു ടോട്ടൽ ടോർണമെൻറ്റ് കഴിയുമ്പോൾ ഉള്ള ഒരു വിഷമെന്ന് പറയുന്നുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരു ക്രിക്കറ്റ് ഫാനിന് ഭയങ്കരമായിട്ട് കൊള്ളുന്നൊരു സംഭവമാണ്.

അപ്പൊ ആ ഒരു ഒരു മൊമെന്റും കൂടി ആയിരിക്കും നാളെ നടക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ആര് കപ്പ് കയ്യിലേക്ക് എടുക്കും എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി. അപ്പൊ നമുക്ക് നാളത്തെ ദിവസം ആ ഒരു അപ്ഡേറ്റ് ഒക്കെ വീണ്ടും കേൾക്കാം. ആൻഡ് ഓഫ് കോഴ്സ് അതിന് വേണ്ടിയിട്ടൊക്കെ റേഡിയോ സ്നോയും ഫോളോ ചെയ്യാൻ മറക്കണ്ട, ഞങ്ങളുടെ ഒഫീഷ്യൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും ഓൺ എയറും ഫോളോ ചെയ്യുക. ഇപ്പൊ തൽക്കാലം ഞാൻ പോട്ടെ, അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ വഴിയേ

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ഹോം ഡെലിവറി.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, this is Rahman.
4: You are listening to Radio Suno
3: 91.7 FM. Kettu kettu kootu.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി
2: മന്തി മക്ബി മക്ഫൂൻ മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഹായ്, ഞാൻ റോമ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ട് കൂടാം.
4: സൂപ്പർ ഹിറ്റ് മ്യൂസിക് എക്സ്ട്രാവഗാൻസ.
5: സുനോ സൂപ്പർ ഹിറ്റ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: സുനോ ബോളിവുഡ്.

0: biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Techie Talk.
2: ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ഈവനിംഗ്. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും ടെക് വിശേഷങ്ങളൊക്കെ കിട്ടാൻ എങ്ങനെ ഉണ്ടാവും? യെസ്, അതിന്റെ ടൈം ആയിട്ടുണ്ട്. സോ ഗൈസ്, വെൽക്കം ടു മൈ ഷോ ടെക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഹഫീസ് ആണ്, നിങ്ങളുടെ ടെക് ബഡി. അപ്പൊ എങ്ങനെ, നമ്മളങ്ങോട്ട് തുടങ്ങല്ലേ? റീസെന്റ്ലി ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത എല്ലാ ആളുകളുടെയും ഒരു റാൻഡം സെൽഫി നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇൻബോക്സിലോട്ട് പോയിട്ടുണ്ടാവും. അവരുടെ റിയാക്ഷൻസ് വന്നപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്തിപ്പ ഈ സംഭവം എന്ന്. പറഞ്ഞു വന്നത് വേറൊന്നിന്റെയും കാര്യമല്ല, ഇൻസ്റ്റഗ്രാമിന്റെ ഇൻസ്റ്റന്റിന്റെ കാര്യമാണ്. ഇൻസ്റ്റന്റ് നല്ലതാണോന്ന് ചോദിച്ചാൽ നല്ലതാണ്, പക്ഷേ കുറച്ചധികം ആളുകൾക്ക് ഇങ്ങനെ പണി കിട്ടുന്നുണ്ട്, റാൻഡം സെൽഫീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. മറ്റേ റീസെന്റ്ലി ലോഞ്ച് ചെയ്ത ഒരു ഫീച്ചറാണിത്. ബേസിക്കലി സ്നാപ്ചാറ്റ് പോലെ തന്നെ മൊമെന്റിൽ തന്നെ നമുക്ക് ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻബോക്സിന്റെ ബോട്ടം റൈറ്റ് സൈഡിലെ ഒരു സ്മോൾ ഫോട്ടോ സ്റ്റാക്ക് കാണാൻ പറ്റും. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫോട്ടോസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ക്യാമറയും ഓപ്പൺ ആവും. പക്ഷേ ഇവിടെയാണ് ചെറുതായിട്ടൊരു ട്രാപ്പ് വരുന്നത്. നമ്മൾ അറിയാണ്ട് കൈതട്ടിയും കാണാൻ ഫോട്ടോ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ആയി പോകും. അതിന് പകരം നമുക്കത് ഓഫ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ കൂടിയിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ മൂന്ന് ലൈൻസ് കാണാൻ പറ്റും. ആ ഒരു സെറ്റിംഗ്സിൽ പോവുക, കോണ്ടന്റ് പ്രിഫറൻസ് നമ്മൾ ചൂസ് ചെയ്യുക. അതിൽ നമുക്ക് ഹൈഡ് ഇൻസ്റ്റൻസ് ഇൻ ഇൻബോക്സ് ഒന്ന് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻസ്റ്റന്റ് കാണില്ല നമ്മുടെ ഇൻബോക്സിൽ. ഇപ്പം ഏകദേശം മനസ്സിലായല്ലോ. ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈൽ സെറ്റിംഗ്സിൽ പോവുക, കോണ്ടന്റ് പ്രിഫറൻസ് സെറ്റ് ചെയ്യുക, അതിൽ ഹൈഡ് ഇൻസ്റ്റൻസ് ഇൻ ഇൻബോക്സ് ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര രസമായിട്ടുള്ള കാര്യം കേട്ടോ. കാരണം ഇൻസ്റ്റൻസ് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഡിസപ്പിയർ ആവും. സ്ക്രീൻഷോട്ട്സും സ്ക്രീൻ റെക്കോർഡിംഗ്സ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. ഇൻസ്റ്റഗ്രാം തന്നെ ഇത് സെറ്റ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഓണസ്റ്റ്ലി ഐഡിയ ഇൻട്രസ്റ്റിംഗ് ആണ്. റിയൽ മൊമെന്റ്സ് ഒക്കെ ഇൻസ്റ്റന്റ്ലി നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചർ. എന്താണെങ്കിലും ടെക് അപ്ഡേറ്റ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്ന സമയമാണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. പക്ഷേ ഇവിടുത്തെ പാട്ടുകൾ കേട്ടാ വെയിറ്റിംഗ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷീൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM.

പുതിയ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ പറയുന്ന ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ 5 GB മാത്രമേ കിട്ടത്തുള്ളെന്ന്. ഇത്രയും നാൾ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലേ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ബാറ്ററി റേഡിയസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാനിത് ടെക് ടോക്കിന്റെ റായും കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജിന്റെ കാര്യമാണ്. ജിമെയിൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് 15 GB ഫ്രീ സ്റ്റോറേജ് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ ഗൂഗിൾ ഒരു പുതിയ എക്സ്പെരിമെന്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സെലക്ടഡ് റീജിയൻസിൽ പുതിയ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻസ് ആണ് യൂസേഴ്സിനെ കാണിക്കുന്നത്. അതായത് ഫോൺ നമ്പർ ആഡ് ചെയ്താൽ ഫുൾ 15 GB സ്റ്റോറേജ് കിട്ടും, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 5 GB മാത്രം. ബേസിക്കലി നമ്പർ തരുവാണെങ്കിൽ സ്റ്റോറേജ് തരാം, ആ ഒരു വൈബാണ് ഇപ്പൊ പിടിച്ചിട്ടുള്ളത്. ഗൂഗിൾ പറയുന്ന ഒരു കാര്യം, ഇത് സ്പാം അക്കൗണ്ട്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ലോജിക്കലി തിങ്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു വെരിഫിക്കേഷൻസ് വരുമ്പം ഫേക്ക് അക്കൗണ്ട്സ് കുറയും, സ്പാം കൺട്രോൾ ചെയ്യാം, അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ ഈസി ആവും. പിന്നെ നമുക്കറിയാം ഗൂഗിൾ ഒരുപാട് നാളുകളായിട്ട് ഫോൺ വെരിഫിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്റ്റോറേജിനെ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇതൊരു ഫസ്റ്റ് ടൈമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജിമെയിൽ യൂസേഴ്സ് പാനിക് ആവേണ്ട. കറന്റ്ലി പുതിയ അക്കൗണ്ട്സ് യൂസേഴ്സിന് മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നത്. എക്സാക്ട് കൺട്രി ഗൂഗിൾ റിവീൽ ചെയ്തിട്ടില്ല, പക്ഷേ റിപ്പോർട്ട്സുകൾ പറയുന്നൊരു കാര്യം, ഓൾമോസ്റ്റ് എല്ലാ റീജിയൻസിലും ഇത് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. മോസ്റ്റ്ലി ഇപ്പം ആഫ്രിക്കൻ റീജിയൻസിലാണ് ഇപ്പം റോൾ ഔട്ട് ആയിട്ടുള്ളത്. സോ ഫ്യൂച്ചറിൽ വേൾഡ് വൈഡ് ആവുമോ, ഇന്ത്യയിലും ഗൾഫിലും വരുമോ എന്നൊക്കെ അൺക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് എന്നൊക്കെ. പക്ഷെ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം, ടെക് കമ്പനീസ് ഒക്കെ സ്ലോലി നമ്മളെ ഒരുപാട് വെരിഫൈഡ് ആയിട്ടുള്ള എക്കോ സിസ്റ്റത്തിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇനി എനിക്ക് നിങ്ങളോടുള്ള ഒരു ചോദ്യം, 15 GB വേണ്ടിയിട്ട് ഫോൺ നമ്പർ കൊടുക്കുവോ അതല്ല പ്രൈവസി ചൂസ് ചെയ്യോ, 5 GB മതിയെന്ന് വെക്കോ, എന്താണ് അഭിപ്രായം? എന്താണെങ്കിൽ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നോ? തൽക്കാലം ഇവിടെ പാട്ടുകൾ കേട്ട വെയിറ്റിംഗ്, പാട്ടുകൾക്ക് ശേഷം ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടിക്കൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
2: and
1: Google Podcast.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
6: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
5: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
7: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
5: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
9: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ,
10: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
11: മോർണിംഗ് സവാരി.
12: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
13: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും, സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
14: ഇൻ അസോസിയേഷൻ വിത്ത്
15: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
16: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് കാണുന്ന ഒരു കാഴ്ചയാണ്, ടീച്ചേഴ്സ് ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നു, സ്റ്റുഡൻസ് ലാസ്റ്റ് ബെഞ്ചിലിരുന്നിട്ട് നമ്മുടെ ചാറ്റ് ജിപിടി യൂസ് ചെയ്യുന്നു. പക്ഷെ ഇനി സീൻ വേറെ ലെവലാവുമെന്നാണ് നമ്മുടെ ഗൂഗിൾ പറയുന്നത്. ഗൂഗിളിന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, നമ്മൾ നേരെ അതിലോട്ടാണ് പോകാൻ പോകുന്നത്. ബാക്ക് ടു റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ഇത് ടെക് ടോക്കിന്റെ ടൈം. കൂടെയുള്ളത് ഹഫീസ് ആണേ. AI ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യുന്നു എന്ന് ഒരുപാട് നാളുകളായിട്ട് കേൾക്കുന്നുണ്ട്. ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യാനല്ല, ടീച്ചേഴ്സിനെ അപ്ഗ്രേഡ് ചെയ്യാനാണ് ശരിക്കും AI വന്നിട്ടുള്ളത്. ഗൂഗിൾ ഇപ്പൊ ഇന്ത്യയിൽ ഒരു ഹ്യൂജ് AI എഡ്യൂക്കേഷൻ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തേക്കാണ്, അതും ഒരുപാട് ആളുകളുടെ കൊലാപ്സും സപ്പോർട്ടും വെച്ചിട്ട്. ലണ്ടനിൽ റീസെന്റ് നടന്നിട്ടുള്ള എഡ്യൂക്കേഷൻ വേൾഡ് ഫോറമിലാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇതിന്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഗൂഗിൾ ഒരു സ്പെഷ്യൽ AI ട്രെയിനിങ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ AI എഡ്യൂക്കേറ്റർ സീരീസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സിനെ AI യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. അസൈൻമെന്റ്സ് റെഡി ആക്കാൻ, ലെസൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റുഡൻസിനെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് AI എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ്ങിന്റെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇതിൽ മഹാരാഷ്ട്ര, ആസാം, പഞ്ചാബ് പോലെയുള്ള സ്റ്റേറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതും റൈറ്റ് നോ 6 ഇന്ത്യൻ ലാംഗ്വേജസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ കേട്ട സമയത്ത്, പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിലോട്ട് വന്നൊരു കാര്യം, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ AI ഒന്നും വന്നില്ലല്ലോ എന്നാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് തെറ്റിക്കഴിഞ്ഞാൽ ജെമിനായി റോങ് ആൻസർ എന്താണെന്ന് നമുക്ക് മിസ്സിനടിക്കൽ പറയാലോ. ഇനി എന്താണെങ്കിലും ഫ്യൂച്ചറിൽ ക്ലാസ് റൂമിൽ ടീച്ചർ മാത്രമായിരിക്കത്തില്ല, ഒരു AI അസിസ്റ്റന്റും എന്താണെങ്കിലും ഉണ്ടാവും. അപ്പൊ നൈസ് ആയിട്ട് പാട്ടൊക്കെ കേട്ടിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോക്കോ. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ഓൺ ദ വേ ആണ്. സ്റ്റേ ട്യൂൺഡ് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുക്കൂ.

0: റേഡിയോ സിനിമ 91.7 FM Qatar's favorite radio station. The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
4: റേഡിയോ
3: സുനോ 91.7.
0: Chennai beats.
5: Tamil, head of the hour.
6: In the art of podumakkolanda.

നമ്മുടെ ഇൻസ്റ്റഗ്രാം റീസെന്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു കാര്യം, ഇൻസ്റ്റഗ്രാം ഇപ്പൊ എല്ലായിടത്തും സിനിമാറ്റിക് ആയി, ആനിമേ വേർഷൻസ് ആയി, മിനിയേച്ചർ ടോയ് വേർഷൻസ് ആയി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വരെ ഹോളിവുഡ് പോസ്റ്റർ വൈബായി മാറുന്ന കാഴ്ചയാണ്. നമുക്കറിയാം ഇതിന്റെ എല്ലാത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടി ആണ് അല്ലേ. ബാക്ക് ടു മൈ ഷോ, ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് ഹഫീസ് ആണ്. ചാറ്റ് ജി പി ടി ആണ് അല്ലേ. ബാക്ക് ടു മൈ ഷോ, ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് ഹഫീസ് ആണ്.

സ്കെയിൽ കണ്ടിട്ട് നമ്മുടെ ഓപ്പൺ എഐയുടെ സിഇഒ ആയിട്ടുള്ള സാം ആൾട്ട്മാൻ തന്നെ എക്സിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്കറിയാം ഇത് ജസ്റ്റ് നോർമൽ എഡിറ്റിംഗ് അല്ല, ഫ്യൂ വേർഡ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഐ ഫുൾ സിനിമാറ്റിക് വിഷ്വൽസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ സിനിമാറ്റിക് പോർട്രേറ്റ് ആണ്. വാം ലൈറ്റ്നിങ്, സോഫ്റ്റ് ഗോൾഡൻ വൈബ്, ഫുൾ സെലിബ്രിറ്റി ഫീൽ ആയിട്ടുള്ള ആ ഒരു പിക്ചർ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ മിനി മീ ആണ്, നമ്മുടെ ടൈനി ആനിമേറ്റഡ് വേർഷൻസ്. കോഫി മഗ്ഗിൽ ഇരിക്കുന്നതും ലാപ്ടോപ്പിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതും റൂമിൽ ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നടക്കുന്നതും. അപ്പൊ നിങ്ങൾ ഇതുവരെ ആ ഒരു സിനിമാറ്റിക് പോർട്രേറ്റ് ട്രൈ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ടെക് ടിപ്പിന്റെ ടൈം ആയിട്ടുണ്ട്. ആ ഒരു പ്രോംപ്റ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാൻ പോവാണ്. ചാറ്റ് ജിപിടി എടുക്കുക, നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ക്രിയേറ്റീവ് വാം ടോൺഡ് സിനിമാറ്റിക് പോർട്രേറ്റ്, അതിന്റെ കൂടെ വിത്ത് ഗോൾഡൻ ഹെയർ, ലൈറ്റ്നിങ് ആൻഡ് എഡിറ്റോറിയൽ സ്റ്റൈൽ എന്നുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ സെറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് കിട്ടും. തൽക്കാലം ദാ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നത്തെ ടെക് ടോക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നൈസ് ആയിട്ട് സ്കൂട്ട് ആവുന്ന സമയമായി. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കുക. സ്റ്റേ അപ്ഡേറ്റഡ് ഓൾവേസ് ആൻഡ് സ്റ്റേ ക്യൂരിയസ് ഓൾവേസ്. ദീസ് ഈസ് അർജെ ഹഫീസ് സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. അപ്പൊ നെക്സ്റ്റ് സാറ്റർഡേ വീണ്ടും ഒരുപാട് ടെക് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ ആൻഡ് ലവ് യു ഗൈസ്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: Sono Bollywood.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
7: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു.
6: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
8: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
6: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
7: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
6: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
4: Countdown started. ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ 6th ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം June 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 PM. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
1: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
2: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥ് തിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: ഞാൻ ജയസൂര്യ.
7: You are listening to Radio Suno 91.7.

0: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
1: ഞാനും
0: റേഡിയോ സുനോ 91.7.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പെ.
4: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
3: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
3: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: Hi, ഞാൻ നിങ്ങളുടെ മിയ.
0: You're listening to Radio Suno 91.3.

ഇന്നും ക്ലോസർ. ആഹാ, ഹിയർ. വൺ സെക്കൻഡ്, ഐ ഷോ യു. അജിത്, കം ഹിയർ. സീ, യു കെൻ ടേക്ക് ഹിസ് ഹാൻഡ്.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെ പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million reals.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: The big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station. Countdown started. ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സിനോ 91.7 FM.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
1: മോർണിംഗ് സവാരി.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
0: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും, സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
6: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
7: home. Hello friends, namaskaram, naan Ajay Varsha.
0: You are listening to Radio Suno
7: 91.7.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
4: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയും.
3: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
5: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
3: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
4: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
3: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

It's time for Top 10. സൊ ഫൈനലി നമ്മളുടെ വീക്കെൻഡിലേക്ക് അങ്ങനെ എത്തി നിൽക്കുമ്പോൾ ടോപ്പ് ടെന്നിൻ്റെ ടൈം ഇവിടെ അങ്ങനെ തുടങ്ങുകയാണ്. റൈറ്റ് നൗ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഹൃദയത്തിൽ നിന്ന് ഈദ് മുബാറക്ക്. ഈദിൻ്റെ ഒരു ലോങ് ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ്. ഈ ലോങ് ഹോളിഡേയ്സ് അവസാനം വീക്കെൻഡിൽ വന്നാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വീക്കെൻഡിന് എത്ര പ്രാധാന്യം കിട്ടാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ. പക്ഷേ ഇന്നത്തെ വീക്കെൻഡ് ഈ ഒരു ടൈം നമ്മൾ പൊളിച്ചെടുക്കാൻ പോവാണ്. ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞെന്നുണ്ടെങ്കിലും ദേ വൈബ് ഇവിടെ നമ്മൾ ഓൺ ആക്കാൻ പോവാണ്. യെസ്, വൈബ് ഈസ് സ്റ്റിൽ അലൈവ്. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് ടെൻ നമുക്ക് അങ്ങനെ തുടങ്ങിയാലോ. ബിക്കോസ് ഇന്നത്തെ ട്രാക്ക്, ഇന്നത്തെ നമ്മളെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് സെറ്റാണ്, വേറെ ലെവലാണ്. അപ്പൊ ചിച്ചിയാണ് കൂടി ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നത്. And this is your happiness hotline, Radio Suno, and welcome to Top 10. Top 10. ലൈഫിൽ പല സിറ്റുവേഷനിലും നമുക്ക് വേണ്ടത് വി ഓൾ നീഡ് ദാറ്റ് വൺ ഫ്രണ്ട് അല്ലേ. ഇപ്പൊ എന്തെങ്കിലും ഒരു സമയത്ത് നമ്മളിന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മൾ ഇച്ചിരി ഡൗൺ ആയി കഴിഞ്ഞ ഇതൊന്നും കുഴപ്പമില്ലാത്ത ഇതൊക്കെ സെറ്റാവും എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആ ഒരു ചങ്കുണ്ടല്ലോ, അങ്ങനെ ഒരാൾ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ തന്നെ ചെയ്തു വരും. സോ അങ്ങനെ ഒരു കുഞ്ഞുട്ടേട്ടൻ്റെ കഥ പറഞ്ഞ ഒരു ഒരു മ്യൂസിക് വീഡിയോ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വൈറലാവുന്നുണ്ട്. ആരാണ് ഈ കുഞ്ഞുട്ടേട്ടൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സപ്പോർട്ടീവായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരു ചേട്ടനാണ്. ഈ ഒരു മ്യൂസിക് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണം. ഹംദം എന്നാണ് ഈ ഒരു മ്യൂസിക് വീഡിയോ. ഈ മ്യൂസിക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പാട്ടിന് വേണ്ടി ഒന്നിച്ചിരിക്കുന്നത് നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട മൂന്ന് പേരാണ്. ഒന്ന് ഹിഷാം അബ്ദുൾ വഹാബ്, രണ്ട് ഹനാൻ ഷാ, ദെൻ ഷാഫി കൊല്ലം. കൂട്ടത്തിലെ ക്രൂ മെമ്പേഴ്സായിട്ട് കുറച്ചധികം ആളുകളുണ്ട് കേട്ടോ. ഈ മൂന്ന് പേര് നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരായതുകൊണ്ടും അത്രയും എന്താ പറയുക ഇഷ്ടപ്പെട്ട താരങ്ങളായതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഇവർ മൂന്ന് പേരും ഒരു മ്യൂസിക് വീഡിയോയിൽ ഒന്നിക്കുന്നത് നമുക്കിതിൽ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ഹനാൻ ഷാ ഒരു ഒരു ഡയറക്ടറായിട്ടാണ് കാണുന്നത്. ആൻഡ് ഹിഷാമിനെ ഒരു ഒരു മ്യൂസിക് കമ്പോസർ ആ ഒരു മോഡൽ തന്നെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇവര് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വളരെയധികം മോട്ടിവേറ്റ് ചെയ്ത ആളാണ് കുഞ്ഞുട്ടേട്ടൻ. സോ ആ ഒരു കുഞ്ഞുട്ടേട്ടൻ്റെ കഥ പറഞ്ഞു പോയിട്ടുള്ള പാട്ട് എന്ന് തന്നെ പറയാം. ഈ ഹംദം എന്നുള്ള വാക്കിൻ്റെ ഒരു ഹിന്ദി ഉറുദു മീനിങ് എന്ന് പറയുന്നത് സോൾമേറ്റ് അല്ലെങ്കിൽ കമ്പാനിയൻ, ആ ഒരു ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെയാണ്. സോ ഇതേപോലെ ഒരു ക്ലോസ് ഫ്രണ്ട് നമുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യട്ടോ. എന്തായാലും പെരുന്നാൾ വൈബിൽ കേൾക്കാൻ പറ്റിയ ഒരു പാട്ടാണ്, രസമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ ഒരു പാട്ട് തന്നെ കേട്ട് ഷോങ് എടുത്ത് തുടങ്ങിയാലോ. റൈറ്റ് നഫ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വൺസ് അഗെയിൻ ഈദ് മുബാറക് പറഞ്ഞുകൊണ്ട് ദേ ഈ ഒരു പാട്ട് നമുക്കങ്ങോട്ട് കേൾക്കാം. ടോപ്പ് ടെൻ ആണ് വിത്ത് മീ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ്, ദിസ് ഈസ് പേർലി മാനി. യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sinu. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൻ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിഗം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
3: പകൽ പൂരമായി

It's time for Top 10. ഇനി നമുക്ക് രണ്ട് മലയാളം ഡബ്ഡ് പാട്ടുകൾ കേട്ടാലോ. ഈ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വരുന്ന പാട്ടുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ചധികം പാട്ടുകളുണ്ട്. കുറച്ച് നാൾ പിന്നിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴൊക്കെയോ വെച്ച് ഈ ഡബ് ചെയ്ത് വരുന്ന പാട്ടുകൾക്കൊക്കെ അത്രയും ഒരു ക്വാളിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്തു എന്നുണ്ടെങ്കിലും റീസെൻ്റ് ആയിട്ട് നമ്മൾ കേട്ട പല പാട്ടുകളും വേറെ ലെവൽ പാട്ടുകളാണ്, ഹൈ ഓൺ എനർജി ട്രാക്കുകളാണ്. അങ്ങനത്തെ രണ്ട് പാട്ടുകൾ ദേ വരുന്നു ഓൺ ടോപ് 10 വിത്ത് മീ ചിച്ചു. രാം ചരണിന്റെ പെദ്ദി എന്നുള്ള മൂവി കുറച്ചധികം നാളുകളായിട്ട് സംസാരമാകുന്ന ഒരു മൂവിയാണ്. ഇപ്പൊ എന്തായാലും ഈ ഒരു റിലീസ് ഡേറ്റ് ജൂൺ മാസം ആദ്യ വീക്ക് ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ മൂവിയിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുമ്പോഴേക്കും സിനിമ വീണ്ടും ഒരു സംസാര വിഷയമാവുകയാണ്, ഗെയിൻ ഒരു ഹോട്ട് ടോപ്പിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെദ്ദി എന്നുള്ള വാക്കിന്റെ മീനിങ് തപ്പി ഞാനൊന്ന് പോയി, അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു മീനിങ് ഒന്നും തോന്നിയില്ല. പക്ഷേ എങ്കിലും കൊളോക്കിലി ഭയങ്കര ഒരു ബിഗ് ആയി അല്ലെങ്കിൽ വലിയൊരു ആള്, വലിയൊരു മനുഷ്യൻ എന്നൊക്കെയുള്ളൊരു മോഡിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണെന്നാണ് എനിക്കിങ്ങനെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയും സ്വാഭാവികമായിട്ടും സിനിമയുടെ ലൈക്ക് ഗ്ലിംസ് ഒക്കെ കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത് ഒരു രാം ചരൺ എന്താ പറയാ ഒരു ഹീറോയ്ക്ക് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെയാണ്. ഈ ഒരു സിനിമയിലെ പാട്ടുകളൊക്കെ ഓരോന്നായിട്ട് വരുമ്പോഴേക്കും ഈ പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊക്കെ പിറകിൽ ദറ്റ് മാജിക്കൽ കമ്പോസറാണ് സാക്ഷാൽ എ ആർ റഹ്മാനാണ്. അപ്പോൾ എ ആർ റഹ്മാൻ സാറാണ് പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. ഓരോ പാട്ടുകൾ വരുമ്പോഴേക്കും രസമാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ ഈ മലയാളത്തിലേക്കുള്ള ഡബ് ചെയ്ത് വരുന്ന പാട്ടുകൾ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളുണ്ട്. നമ്മളെ അല്ലു അർജുൻ ട്രാക്സ്, പിന്നീട് എവിടേക്ക് വെച്ച് ട്രാക്ക് മാറുന്നുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും പുഷ്പയിലെ പാട്ടുകളൊക്കെ, അതും മലയാളത്തിലേക്ക് വന്നിട്ടുള്ള പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാണ്. സോ പെദ്ദിയിലെ പാട്ടുകളും അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് കരുതുന്നു. ഇതിനോടൊപ്പം തന്നെ കേട്ടിട്ട് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു, ബിക്കോസ് പുഷ്പയുടെ ആ ഒരു ലൈക്ക് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത വരികൾ എഴുതിയ ആൾ തന്നെയാണ് ഈ പാട്ടുകൾക്കും വരികൾ, അല്ലെങ്കിൽ പെദ്ദിയിലെ പാട്ടുകളുടെ ആ ഒരു ട്രാൻസ്ലേഷനും വരികൾ എഴുതിയിരിക്കുന്നത്. സോ രസമായിട്ടുള്ള രണ്ട് പാട്ടുകളാണ് നമ്മളിത് കേൾക്കാൻ പോകുന്നത്. ഒന്ന് ഹെല്ലല്ലോ എന്നുള്ള പാട്ടുണ്ട്, ആ ഒരു പാട്ട് വരുന്നുണ്ട് കൂട്ടത്തിൽ. വാ വാ വീര എന്നുള്ള പാട്ടും പെദ്ദിയിൽ തന്നെയാണ്. ഈ രണ്ട് പാട്ടുകളാണ് ഇനി നമ്മൾ ടോപ് ടെന്നിൽ കേൾക്കാൻ പോകുന്നത്. ഇതില് ഹെല്ലല്ലോ എന്നുള്ള പാട്ട് അമൃത സുരേഷാണ് മലയാളത്തിലേക്കുള്ള, അല്ലെങ്കിൽ മലയാളം ട്രാക്ക് പാടിയിരിക്കുന്നത്. അത് എ റഹ്മൻ സാറിന്റെ കൂടെ ജോയിൻ ചെയ്ത് പാടുന്ന ഒരു കാര്യം. ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എ ആർ റഹ്മാൻ ആൻഡ് ജിതിൻ രാജ് കോമ്പോസിഷനിൽ നമുക്കൊരു, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. ഇവരുടെ കോമ്പിനേഷനിൽ നമ്മൾ ഇതിനു മുമ്പ് കേട്ടൊരു പാട്ടുണ്ട്, നമ്മുടെ ഗോട്ട് ലൈഫിലെ പെരിയോനെ റഹ്മാൻ എന്നുള്ള പാട്ട്. ആ ഒരു പാട്ടിന് ശേഷം എ ആർ റഹ്മാനും അതേപോലെ സിംഗർ ജിതിൻ രാജും ഒന്നിച്ചൊരു പാട്ടാണ് വാ വാ വീര എന്നുള്ള പാട്ട്. അപ്പൊ ആ ഒരു പാട്ടും ദേ വരുന്നുണ്ട് കേട്ടോ. തെലുഗുവിൽ നിന്ന് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത രണ്ട് പാട്ടുകൾ ഓൺലി ഓൺ റേഡിയോ സിനോ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്.

0: It's time for Top 10.
1: തലൈവർ സൂര്യ വക്കീൽ കുപ്പായി ഇട്ടിട്ടുണ്ടോ, ആ ഒരു സിനിമയിലെ പാട്ട് രസമുള്ളൊരു പാട്ട് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിയ രസമുള്ളൊരു പാട്ടാണിത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് യു ആർ ലിസണിംഗ് ടു ടോപ് 10 ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. ദിസ് ഈസ് റേഡിയോ സുനോ വിത്ത് മീ ചിച്ചു. ജയ് ഭീമിൽ ഒരു പാട്ടുണ്ട്, അതിൽ നമ്മളുടെ സൂര്യാണ്ണൻ ഒരു വക്കീലാണല്ലോ. മണ്ണിലെ ഈറമുണ്ടെന്നുള്ളൊരു പാട്ട്, വൈക്കം വിജയലക്ഷ്മിയാണ് ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ലിജോമോളാണ് ആ ഒരു സീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അയ്യോ, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള പാട്ടാണ്. ഇപ്പോൾ ആ ഒരു പാട്ട് കേട്ടാലും അത് വല്ലാത്തൊരു ഫീലാണ്. സോ അങ്ങനെ സൂര്യ വക്കീൽ കുപ്പായി അണിഞ്ഞൊരു സിനിമ കറുപ്പ് ആർ ജെ ബാലാജി മൂവിയാണ്. അതിൻ്റെ റിലീസിൻ്റെ ടൈമിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു, റിലീസ് ഡേറ്റൊക്കെ ഒന്ന് ഡിലേ ആയി മാറ്റിയൊക്കെ വെച്ചെന്നുണ്ടെങ്കിലും മൂവി റിലീസ് ആയതിനു ശേഷം അത്യാവശ്യം നല്ല റെസ്പോൺസ് കാര്യങ്ങളൊക്കെ മിക്സഡ് റെസ്പോൺസും ഒക്കെ നമുക്കിങ്ങനെ കേൾക്കുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് നമ്മളിത് ഇനി കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ മറ്റൊരു കാര്യം, നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ ഈ ഒരു പാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു അച്ഛൻ മകൾ പിന്നെ ഒരു കേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. മൂവി സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു പാട്ടിന് വല്ലാത്തൊരു കണക്ഷൻ ഫീൽ ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് ഇന്ദ്രൻ ചേട്ടനെ ഇങ്ങനത്തെ ഒരു ബിഗ് സ്ക്രീനിൽ ഇൻ തമിഴൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ്, ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ഫീലാണ്, ഭയങ്കര ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഫീലാണ്. എന്തായാലും രസമുള്ള ആ ഒരു പാട്ടാണിത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അത് തലമുറ എന്നുള്ള പാട്ടാണ്. അതിൻ്റെ ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് ദി സായി അഭയങ്കറാണ്. ആൻഡ് അനന്യ ചക്രവർത്തിയാണ് പാട്ട് പാടിയിരിക്കുന്നത്. ആദിഷ് കൃഷ്ണയുടേതാണ് വരികൾ. രസമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്. ആൻഡ് ഭംഗിയാണ്, ഇതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും രസമുണ്ട്. യെസ് ആ ഒരു പാട്ട് ദേ വരുന്നത് ഫ്രം ദ മൂവി കറുപ്പ്. സ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്, മേച്ചിച്ചു കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Number 6.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Hi everyone, I'm Ranjini Haridas.
3: You're listening to
2: Radio Suno 91.7 Kibble Smith.
4: It's time for Top 10.
5: എല്ലാ വീക്കിന്റെയും നമ്മൾ വിചാരിക്കും ഇത് അപ്പന ഫ്രൈഡേ ആണെന്നുള്ളത്. അങ്ങനെ ഒരു അപ്പന ഫ്രൈഡേ ആയേക എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ നമ്മളിലേക്ക് ഒരു ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇരിക്കുന്നത് എന്നൊക്കെ പറയാം അല്ലേ. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചുവാണ് കൂടെയുള്ളത് ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അപ്പന ഫ്രൈഡേ ആയേക എന്നുള്ളൊരു പാട്ട്. ആ പാട്ട് കുറച്ച് നാൾക്ക് മുമ്പ് റിലീസായ പാട്ടാണ്. പക്ഷെ അതിൻ്റെ ഒരു റീമിക്സ് അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് ബാസൊക്കെ കയറ്റി ഒരു വൈബുള്ളൊരു വേർഷൻ ദേ ഇങ്ങനെ ഔട്ടായിട്ടുണ്ട്. മോളിവുഡ് ടൈംസ് മൂവിയിലെ പാട്ടാണിത്. ഈ ഒരു സിനിമ നസ്ലിനും ഷറഫുദ്ദീനും ഒക്കെ ഉള്ളൊരു മൂവിയാണ്. അടുത്ത വീക്ക്, അതായത് ജൂൺ മാസത്തിലെ ഫസ്റ്റ് വീക്കാണ് റിലീസ് ഡേറ്റ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ബുക്കിംഗ് ഒക്കെ പലയിടങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിനിമ അടുത്ത ആഴ്ച വരും എന്നുണ്ടെങ്കിലും പാട്ട് ഓൾറെഡി ട്രെൻഡിങ് ആണ്. രസമുണ്ട് കേൾക്കാനായിട്ട്. ഈ സിനിമ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഏതെങ്കിലും ഒരു സിനിമയിൽ കുഞ്ഞു റോളെങ്കിലും ചെയ്യണമെന്നുള്ളത്. ബിക്കോസ് സിനിമ അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലാണ്. ആൻഡ് ഓരോ വട്ടം നമ്മൾ തിയേറ്ററിൽ പോയി ഒരു സ്ക്രീൻ കാണുമ്പോൾ അവിടെ പല സിറ്റുവേഷനും ഒരു പക്ഷേ നമ്മളെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ അങ്ങനെ സിനിമാ മോഹമായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ ഈ ഒരു സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് പണ്ട് സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചൊരു ദിവസമായിരുന്നു വെള്ളിയാഴ്ചകൾ. വെള്ളിയാഴ്ചകളിൽ സിനിമ വരും എന്നൊരു കാര്യമായിരുന്നു. അതിപ്പോൾ മാറി ഇപ്പോൾ വ്യാഴാഴ്ച ബുധനാഴ്ച ഒക്കെ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഫ്രൈഡേ ഈസ് എ ഫൺ ഡേ ആൻഡ് ഫ്രൈഡേസ് ലൈക്ക് അത് സിനിമയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചൊരു ദിവസമായിരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായി. നിന്റെ വെള്ളിയാഴ്ച വരും എന്നൊക്കെ പല സിനിമകളിലും ഇങ്ങനത്തെ ഒരു ഡയലോഗും നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ അങ്ങനത്തെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാവട്ടെ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതേ പോകുന്നത് അപ്പന ഫ്രൈഡേ ആയേക എന്നുള്ള കിടുക്കൻ ട്രാക്കാണ് ഫ്രം ദ മൂവി മോളിവുഡ് ടൈം. ശരിക്കും നമ്മളെ മോളിവുഡ് സിനിമകൾ ഇത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു ഹൈറ്റിലേക്ക് പോകുന്ന കാണുമ്പോൾ നമുക്ക് ഇതിനൊരു പ്രൗഡ് ഫീലാണ്. അപ്പോൾ ആ ഒരു പ്രൗഡ് ഫീലിൽ കേൾക്കാൻ പറ്റിയൊരു പാട്ട് വരുന്നത്. സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ ചിച്ചു.
6: നമ്പർ 6.

0: It's time for Top 10.
1: ടോപ്പ് ടെന്നിന്റെ സെക്കൻഡ് അവർ നമ്മൾ എത്തി നിൽക്കുമ്പോൾ സെക്കൻഡ് അവർ നമ്മൾ തുടങ്ങുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള രസമുള്ള ഒരു പാട്ടോട് കൂടിയാണ്. ഓക്കെ, ബാക്ക് ടു ടോപ്പ് ടെൻ വിത്ത് മീ ചിച്ചു. അതിരടിയാണ് സിനിമ. ഇതിനോടകം തന്നെ വളരെയധികം സംസാരമാക്കപ്പെട്ട സിനിമ, കോടി ക്ലബിൽ കയറിക്കൊണ്ടിരിക്കുന്ന സിനിമ, വളരെയധികം റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ. ആൻഡ് ടൊവിനോ, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, മൂന്ന് പേരെ നമ്മൾ ഒന്നിച്ച് സ്ക്രീനിൽ കണ്ട സിനിമ. ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ്. അപ്പോൾ ക്യാമ്പസ് ലൈഫും ചെറിയ ചെറിയ വാശികളും എന്താ പറയുക, പാട്ടും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സിനിമയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പാട്ട് കേട്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. അപ്പോൾ ബേസിലിൻ്റെ കുട്ടിക്കാലമാണ് ബേസിക്കലി പറഞ്ഞു പോകുന്നത്. അമ്മ പുതപ്പേ എന്നുള്ളൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ രസമുള്ള ആ ഒരു മനസ്സ് നിറയുന്ന ഒരു ഫീലുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. വളരെയധികം ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സുഹേൽ കോയയുടെ വരികളാണ് വിഷ്ണു വിജയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ, വിഷ്ണു വിജയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. കേൾക്കാനും രസമുണ്ട്, കാണാനും ഭംഗിയുണ്ട്. അപ്പം ഞാൻ അടുത്തു കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതൊരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് കൂട്ടത്തിൽ. എല്ലാ അമ്മമാർക്കും, ടു ഓൾ ദി മദേഴ്സ് ഔട്ട് ദെയർ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഇന്ന് ടോപ്പ് ടെന്നിൽ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നുണ്ടോ. അതാണ്, സോ റൈറ്റ് നൗ ദേ വരുന്നു ഒരു ബ്യൂട്ടിഫുൾ, എന്താ പറയുക, ഭയങ്കര മെൽറ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രാക്ക്, ഓൺലി ഓൺ റേഡിയസിനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നഗറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Namaskaram, njan ningalude swantham Remy Tommy.
3: You are listening to
2: Radio Suno 91.7.
4: It's time for Top 10.
5: ബാക്ക് ടു ടോപ്പ് ടെൻ. നമ്മളിങ്ങനെ വീക്കിൻ്റെ ഒക്കെ കളറാക്കി ഒരു കിടക്കൻ പ്ലേലിസ്റ്റുമായിട്ട് ഇങ്ങനെ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് മീ വൺ ആൻഡ് ഓൺലി ആർ ജെ ചിച്ചു. നമുക്കിനി രണ്ട് ഇൻട്രസ്റ്റിംഗ് പാട്ടുകൾ അങ്ങോട്ട് കേട്ടാലോ. ഒന്ന് തമിഴ് ആണ്, ഒന്ന് മലയാളം ട്രാക്കാണ്. രണ്ടും രസമുണ്ട് കേട്ടിരിക്കാനായിട്ട്, വൈബാണ്. അതിൽ നമുക്ക് ആദ്യം തമിഴ് ട്രാക്കിലേക്ക് പോയിട്ട് വന്നാലോ. വല്ലവൻ മൂവിയിലെ പാട്ടാണിത്. ഓഫ് വൈബാണ് ശരിക്കും. എനിക്ക് ഈ തമിഴ്നാട്ടിലെ പല രീതികളും ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് അവിടുത്തെ ഒരു കൾച്ചർ, അവിടുത്തെ ഒരു വൈബ് ഭയങ്കര ലൈക്ക് ഭയങ്കര റോ ആയിട്ട് ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ ആണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഇത് എക്സ്പ്രസ് ചെയ്യും. അതാണ് സോ അങ്ങനെ വളരെ രസമുള്ളൊരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ രസമുള്ളൊരു വിഷ്വലൈസേഷൻ ഉള്ളൊരു ട്രാക്കാണ്. ഇതേ നമ്മൾ കേൾക്കാൻ പോകുന്നത് ദണ്ഡ ജിഗർ എന്നുള്ളൊരു പാട്ടാണ്. അപ്പം ആ ഒരു പാട്ട് വരും കൂട്ടത്തിൽ. ഇതിനോടകം സംസാരമാക്കപ്പെട്ട എന്താ പറയുക, പല വൈറൽ കഥകൾക്കും പിറകിലുള്ളൊരു സിനിമ. ആ ഒരു സിനിമയിലെ പാട്ട് ബേസിക്കലി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അംഗം അട്ടഹാസം മൂവിയിലെ പാട്ടാണ്, മാധവ് സുരേഷിൻ്റെ സിനിമയിലെ പാട്ടാണ്. ഈ ഒരു സിനിമയെ കേട്ട് കണക്ട് ചെയ്ത് പല വിവാദങ്ങളുമൊക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട്. അവിടേക്ക് നമ്മൾ പോകുന്നില്ല, പക്ഷേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ചില സമയത്തൊക്കെ നമ്മൾ ചില ആർട്ടിസ്റ്റുകളെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര കണ്ണും പൂട്ടി അങ്ങോട്ട് വിമർശിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ബിക്കോസ് പല ഉദാഹരണങ്ങളും നമുക്ക് മുൻപിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഫഹദ് ഫാസിൽ നോക്കാം. ആദ്യത്തെ സിനിമയിൽ വന്ന ആൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആൾ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ലൈക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാർഡം, ആള് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഓറ അതെന്താണെന്ന് നമുക്കറിയാം. സോ ഒരിക്കലും ഒരാളെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. പറയാനുള്ളത് എല്ലാവർക്കും ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ, അത്രേ ഉള്ളൂ. സമയം കൊടുക്കുക എന്നാൽ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം, പക്ഷെ അതൊരിക്കലും ഒരു കടന്നാക്രമണമാവരുത് എന്ന് മാത്രം. സോ മാധവ് സുരേഷിൻ്റെ ദാറ്റ് മൂവിയിലെ പാട്ട് നമ്മൾ ഇതേ കേൾക്കാൻ പോവാണ്. പ്രണയമുരുകും എന്നാണ് ഈ ഒരു പാട്ട് തുടങ്ങുന്നത്. ഒരു ബീച്ച് സീനൊക്കെ ആയിട്ട് പ്രണയം പറഞ്ഞു പോകുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകൾ ഇനി നമ്മൾ ടോപ്പ് ടെനിൽ കേൾക്കും. വിത്ത് മീ ചിച്ചു കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നമ്പർ 4.

It's time for Top 10. ഈ ചില പാട്ടുകളുടെ വിഷ്വലൈസേഷൻ കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ അറിയാതെങ്കിലും നമ്മൾ മനസ്സ് ആ ഒരു സീനിലേക്ക് പോയിട്ട് വരും. അങ്ങനെ എനിക്ക് വളരെ രസമായിട്ട് തോന്നിയ ഒരു പാട്ടും ആ ഒരു സീനുമാണിത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ബാക്ക് ടു ടോപ് 10 വിത്ത് മീ ചിച്ചു. ജീജാബായി, ടെക് പാണ്ട, കെൻ ചാനി. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രസമാണ്. അതായത് ഒരു പ്രണയമാണ് പറഞ്ഞു പോയേക്കുന്നത്. കാമുകിയുടെ കല്യാണമാകുന്നു. ഈ കല്യാണമാണെന്ന് അറിഞ്ഞ നിസ്സഹായനായിട്ടുള്ള കാമുകൻ ചെയ്യുന്നത്, കാമുകൻ ഒരു ബാൻഡിലെ ട്രൂപ്പ് മെമ്പറൊക്കെയാണ്. അപ്പോൾ ഒരു ബാൻഡ് പരിപാടിക്ക് ഉപേക്ഷിച്ച് അതേ കോസ്റ്റ്യൂമിൽ, ഈ ബാൻഡിലെ നമ്മൾ ആളുകളുടെ കോസ്റ്റ്യൂം ഉണ്ടല്ലോ, ആ യൂണിഫോമിൽ ആശാൻ നേരെ കല്യാണം നടക്കുന്ന അവിടേക്ക് എത്തുന്നു. കല്യാണ പയ്യനുണ്ടല്ലോ, കല്യാണ പയ്യനെ അടിച്ച് ബോധം കെടുത്തുന്നു. എന്നിട്ട് കല്യാണ ചെക്കൻ്റെ വേഷത്തിൽ കല്യാണ പന്തലേക്ക് വരുന്നു. കല്യാണം കഴിക്കാൻ പോകുമ്പോഴേക്കും അപ്പം മുഖംമൂടിയും മറ്റേ ഫ്രണ്ടിൽ പൂ പോലത്തെ ഒരു സംഭവമൊക്കെ, മറ്റേ തലപ്പാവൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കോസ്റ്റ്യൂമാണ്. അത് മാറ്റാൻ പറയുന്നു, സമ്മതിക്കുന്നില്ല. അവസാനം മാറ്റുമ്പോഴേക്കുമാണ് അറിയുന്നത് ഇത് നമ്മളുടെ എന്താ പറയുക, കല്യാണ പെണ്ണിൻ്റെ കാമുകനാണ് എന്നുള്ളത് അവിടെ വെച്ച് പിടിക്കപ്പെടുന്നു. ഇതാണ് ആ ഒരു മ്യൂസിക് വീഡിയോ. രസമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഈ ഓരോ പാട്ടുകളുടെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി ഭയങ്കര രസമാണ്. സോ അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ട്, രസമുള്ളൊരു പാട്ടാണ്. ഒരു പഞ്ചാബി മിക്സൊക്കെ ആയിട്ട് വൈബ് ചെയ്യാൻ പറ്റിയ, വീക്കിന് കളറാക്കാൻ പറ്റിയ, വീക്കിന് വൈബ് ചെയ്യാൻ പറ്റിയ ഒരു പാട്ടാണ് ഒരു പഞ്ചാബി ട്രാക്ക്. ദേ വരുന്നുണ്ട്, ഓൺലി ഓൺ റേഡിയോ സുനു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: It's time for Top 10.
1: ഇനിയൊരു സൂപ്പർ പാട്ട് നമുക്ക് അങ്ങോട്ട് കേട്ടാലോ. ടോപ് ടെന്നിന്റെ ടൈമാണ്. ഓൺലി ഓൺ റേഡിയോ സനോ 87.6 FM. ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. മസ്തിഷ്ക മരണമാണ് സിനിമ. ഈ ഒരു സിനിമയുടെ പ്രത്യേകത തന്നെ നമ്മൾ ഇത്രയും നാൾ കണ്ടിട്ടുള്ള യൂഷ്വൽ പാറ്റേൺ ഒക്കെ മാറിയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ട് പറഞ്ഞു പോയൊരു സിനിമയാണ്. രസമാണ് ആ ഒരു സിനിമ കാണാനും അതേപോലെ തന്നെ പാട്ടുകളും. ഓൾറെഡി മസ്തിഷ്ക മരണത്തിലെ പാട്ടുകളൊക്കെ പറയുമ്പോൾ തന്നെ നാക്കൊളുക്കുന്നുണ്ടോയെന്നൊരു സംശയമില്ല. അതില്ല, ഓക്കെ. മസ്തിഷ്ക മരണത്തിലെ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. സോ അങ്ങനെ ഈ റീസെൻ്റ് ആയിട്ട് വീണ്ടും ഈ ഒരു സിനിമയിൽ ഒരു പാട്ട് കൊടുത്ത് ഔട്ടായിട്ടുണ്ട്. രസമുണ്ട്. സൂപ്പർ കൺമണി എന്നാണ് ഈ ഒരു പാട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ ടോപ്പ് ടെൻ നമുക്ക് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം എന്നോർത്തു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, മലയാള സിനിമയുടെ മോഡ് ഒരുപാട് മാറുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, സാധാരണ പറഞ്ഞു പോകുന്ന എന്താ പറയുക, മോഡല്ലാതെ ജോണറുകളല്ലാതെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷിക്കുക, അത്തരം സിനിമകൾ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, വർക്കൗട്ട് ആവുക, അതൊക്കെ രസമാണ്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് മോഡിലെ സിനിമയിലെ പാട്ട് ദേ നമ്മൾ ഇനി കേൾക്കും. സൂപ്പർ കൺമണി ഇസ് കമ്മിങ് ഓൺലി ഓൺ റേഡിയോസിനോ. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ ടോപ്പ് ടെൻ വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങനെയൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ്. ഒരു ലോങ് വീക്കെൻഡൊക്കെ കഴിഞ്ഞിട്ട് നാളെ തൊട്ട് മേ ബി പലരും ബാക്ക് ടു ഡ്യൂട്ടി, ബാക്ക് ടു നോർമൽ മോഡൊക്കെ ആയിരിക്കും. അപ്പം എന്തായാലും എല്ലാവർക്കും ഒരു ഒരു കിടുക്കൻ വീക്കെൻഡ് എന്താ പറയുക, വൈൻഡപ്പ് വൺസ് അഗെയിൻ വിഷ് ചെയ്യുന്നു. ഞാൻ അങ്ങനെയൊക്കെ ഇറങ്ങണം കേട്ടോ. ഇന്നലെ നമസ്കാരം, ഇപ്പോൾ സലാം, കൽക്കേലി ശുക്രിയ, നാളേക്ക് വണക്കം. ദിസ് ഈസ് ആർ ജി ചിച്ചു സൈനിങ് ഓഫ്. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ. നമ്പർ 1.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: റേഡിയോ സിനോ
3: ബുക്ക്മാർക്ക്.
1: ബുക്ക്മാർക്ക്
3: വിത്ത് ആർജെ നന്ദ.
4: ഹായ്, ഹലോ, വെൽക്കം. അങ്ങനെ പുസ്തക വിശേഷങ്ങളും പുസ്തക കഥകളും ഒക്കെ ആയിട്ട് കൂട്ടുകൂടേണ്ട ഒരു സമയം ഒഫീഷ്യലി റേഡിയോ സിനോയിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് അങ്ങനെ നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ് ഇന്നത്തെ പുസ്തകങ്ങളോടൊപ്പമുള്ള യാത്ര. നന്ദയാണ് അങ്ങനെ ആ സ്പെഷ്യൽ ബുക്ക് മാർക്കുമായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലെ ബുക്ക് മാർക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള സാഹിത്യ മേഖലകളിലൂടെയൊക്കെ ഒന്നിങ്ങനെ യാത്ര ചെയ്തു. കഥകളിലൂടെ, കവിതകളിലൂടെ, നോവലുകളിലൂടെ, ഒരുപാട് പേരുടെ യാത്രാക്കുറിപ്പുകളിലൂടെ ഒക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, എന്താ പറയുക, കുറച്ച് അനുഭവങ്ങളും മറ്റ് സാഹിത്യ സൃഷ്ടികളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കൂടുതൽ യാത്ര ചെയ്തപ്പോൾ ബാക്ക് ടു നമ്മുടെ നോർമൽ കഥകളിലേക്കും നോവലുകളിലേക്കും ഒന്ന് വരേണ്ട ഒരു സമയമായിട്ടില്ലേ എന്നുള്ളത്. കാരണം കുറച്ച് മോട്ടിവേഷണൽ അതുപോലെ തന്നെ കവിതകൾ അങ്ങനെയുള്ള കാറ്റഗറിയിലേക്കൊക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് യാത്ര ചെയ്തിരുന്നത് അല്ലെ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ എക്സ്ക്ലൂസീവ്ലി ഒരു പുതിയ പുസ്തകം പരിചയപ്പെടാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഇന്നത്തെ പുസ്തകത്തിന് കടലുമായിട്ടൊരു ബന്ധമുണ്ട്. ആ കടൽ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്, ഒന്ന് നമ്മൾ നേരിൽ കാണുന്നതും ഒന്ന് നമ്മുടെ മനസ്സിലുള്ളതും. അങ്ങനെ കടലുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയതില് ഏറ്റവും ഹിറ്റായി മാറിയ ഒരു പുസ്തകമാണ്. ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു റൈറ്ററാണ്, റൈറ്റർ എന്ന് തന്നെ ഞാൻ ഒതുക്കുന്നില്ല. അദ്ദേഹത്തിന് പല ടാഗുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു പുസ്തകത്തിന്റെ പേരിൽ അദ്ദേഹം വീണ്ടും വീണ്ടും ഒരുപാട് പേരുടെ ഇടയിലേക്ക് ഫേമസ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. സോ എഴുത്തുകാരൻ ആരാണെന്നും ആ ബുക്ക് ഏതാണെന്നും കുറച്ച് പാട്ടൊക്കെ കേട്ട് വന്നതിന് ശേഷം പറയുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് എന്തായാലും കടലിലൂടെ കപ്പലിലൂടെ യാത്ര ചെയ്യാം. ഇതാണ് മെയിൻ ക്ലൂ, കപ്പലിലൂടെ യാത്ര ചെയ്യാം. പുസ്തകം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം ഒരു മെസ്സേജ് അയച്ചോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഓടി വന്ന് പറയാട്ടോ. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: 91.7 FM, Qatar's favorite radio station.
1: Action.
2: മുനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
1: Horror. തനിക്ക് പോകാൻ അനുവാദമില്ല. Or drama.
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: Bookmark. Bookmark with RJ Nanda.
1: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ ആ സ്യൂഷ്വൽ ഒരു സർപ്രൈസ് എലമെന്റൊക്കെ ഇട്ടു പോവാറില്ലേ, ഒരു പുസ്തകം ഇങ്ങനെയുണ്ട്, ഇന്ന ഇന്ന ക്ലൂ ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞ് യൂഷ്വൽ ഞാൻ എന്റെ രീതിയിൽ കുറച്ച് ക്ലൂസ് ഒക്കെ തന്നിട്ടായിരുന്നു ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെതാ കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് വരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി ആ പുസ്തകങ്ങളെ പരിചയപ്പെടേണ്ട ഒരു സമയമാണ് നമുക്ക്. കടലും കപ്പലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നതെന്ന് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ പുസ്തകത്തിന്റെ പേര് കപ്പിത്താന്റെ ഭാര്യ എന്നുള്ളതാണ്. അതിന്റെ റൈറ്റർ ബിപിൻ ചന്ദ്രനാണ്. ബെസ്റ്റ് ആക്ടർ 1983, പാവാട് തുടങ്ങിയിട്ടുള്ള സിനിമകളുടെ തിരക്കഥയും സംഭാഷണവും ഒക്കെ രചിച്ച വ്യക്തിയാണ് ബിപിൻ ചന്ദ്രൻ എന്നുള്ള കാര്യം നമുക്കറിയാം. സിനിമാ മേഖലയിൽ വളരെയധികം സിനിമകളുടെ ഭാഗമാവാൻ അദ്ദേഹത്തിന് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് കപ്പിത്താന്റെ ഭാര്യ എന്ന് പറയുന്നത്. മലയാളത്തിലെ പ്രശസ്തനായ തിരക്കഥാകൃത്ത് എന്നുള്ള ഒരു ടാഗ് ലൈനിൽ നിന്നും കപ്പിത്താന്റെ ഭാര്യ എന്നുള്ള ആദ്യ നോവലിലൂടെ ബിപിൻ ചന്ദ്രൻ നമ്മുടെ മലയാളത്തിൽ 2021 ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ഒരു നോവലിസ്റ്റ് എന്ന പദവിയിലേക്ക് മാറുന്നത്. അത് ഇറങ്ങിയ കാലസമയം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിരുന്നെങ്കിൽ പോലും ദാ ഇപ്പോഴും ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരുപാട് പേര് മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് പോകുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ നോവൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ ആ ഒരു സ്വീകാര്യത കൊണ്ടും അതിന്റെ പോപ്പുലാരിറ്റി കൊണ്ടും ഒക്കെ ഇന്ന് നല്ല രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് കപ്പിത്താന്റെ ഭാര്യ. എന്തായാലും ഈ ഒരു നോവലിന്റെ പ്ലോട്ട് ആക്ച്വലി ആ ഒരു പേരിൽ തന്നെയുണ്ട്. അത് കൂടുതലായിട്ട് നമുക്ക് അടുത്തറിയണം. അതുപോലെ തന്നെ കപ്പിത്താനെയും കപ്പിത്താന്റെ ഭാര്യയും കൂടുതലായിട്ട് അറിയണം. ആ ഒരു നോവലിനെ കുറിച്ച് ഏറ്റവും കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ടുണ്ട്. പക്ഷെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വേണ്ടേ, അതുകൊണ്ട് കുറച്ച് പാട്ടൊക്കെ കേട്ട് ഓടി വന്നിട്ടാവാട്ടോ. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഒരു സൂപ്പർ ട്രാക്ക് ഒക്കെ കേട്ട് അങ്ങനെ തിരികെ വരുന്ന സമയമാണ് വെൽക്കം ബാക്ക്. ബുക്ക് മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. ബിപിൻ ചന്ദ്രന്റെ കപ്പിത്താന്റെ ഭാര്യ എന്ന നോവലിനെ കുറിച്ച് തന്നെ നമ്മൾ ഇങ്ങനെ സംസാരിക്കാനായിട്ട് പോവാണ്, അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സിനിമാറ്റിക് നോവൽ എന്ന് പറയുന്ന ഈ ഒരു ഐഡിയോളജി ആക്ച്വലി ഇത് ട്രെൻഡ് ആവാൻ തുടങ്ങിയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. ഈ കഴിഞ്ഞ കുറച്ച് നിസാര വർഷങ്ങളായിട്ടുള്ളൂ നോവലിൽ തന്നെ സിനിമാറ്റിക് നോവൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി പോപ്പുലർ ആവാനായിട്ട്, അല്ലെങ്കിൽ എല്ലാവരിലേക്കും എത്താനായിട്ട് തുടങ്ങിയിട്ട്. അങ്ങനെ പറയുന്ന തരത്തിൽ ഒരു സിനിമാറ്റിക് നോവലാണ് ബിപിൻ ചന്ദ്രൻ എഴുതിയിരിക്കുന്ന കപ്പിത്താന്റെ ഭാര്യ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. സാധാരണ രീതിയിൽ ഒരു നല്ല സിനിമയൊക്കെ കണ്ടിറങ്ങി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി ഈ ഒരു പുസ്തകം വായിച്ച് മടക്കുമ്പോൾ, അവസാനത്തെ പേജ് അങ്ങോട്ട് മടക്കി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതില് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ അതെല്ലാം തന്നെ ഈ ഒരു പുസ്തകത്തിലും കാണാനായിട്ട് പറ്റും. പ്രണയമുണ്ട്, വിരഹമുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷവും സൗഹൃദവും പ്രതീക്ഷയും പകയും, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു നോവൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ ഒരു സിനിമ നമ്മൾ അങ്ങനെയാണല്ലോ മോസ്റ്റ്ലി കാണാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. സമയക്കുറവ് കൊണ്ട് പലപ്പോഴും ഒരു സിനിമ നമ്മൾ പല ഭാഗങ്ങളായിട്ട് മുറിച്ചൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മിക്കപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു സിനിമ കാണുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ കാണാനായിട്ടല്ലേ നോക്കുക. സോ അതുപോലെ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്ന, അല്ലെങ്കിൽ എല്ലാ തരത്തിലും വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ഫീൽ ഗുഡ് ബുക്ക് എന്ന രീതിയിലേക്ക് അതിനെ ക്ലാസിഫൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റുന്ന തരത്തിൽ ഒരു കുട്ടി നോവൽ.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyazham vare vaigittu 5 mani mudal. 917
1: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
2: Joy Alukasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
4: in association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
10: Radio Suno 91.7.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ബിപിൻ ചന്ദ്രൻ എഴുതിയിരിക്കുന്ന കപ്പിത്താന്റെ ഭാര്യ എന്നുള്ള നോവലിലൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള തോമസ് കുട്ടിയുടെ സംഭവ ബഹുലമായ ജീവിതകഥ പറയുന്ന ഒരു നോവലാണ് കപ്പിത്താന്റെ ഭാര്യ. കോട്ടയം ഭാഷാ ശൈലിയാണ് അദ്ദേഹം ഈ ഒരു നോവലിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വേറിട്ട് നിൽക്കുന്ന കഥ പറച്ചിൽ രീതി നോവലിനുടനീളം നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൂടാതെ തന്നെ നോവലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാ പ്രയോഗങ്ങളും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം കോട്ടയംകാരുടെ തനതായിട്ടുള്ള സ്ലാങ്ങും അതുപോലെ തന്നെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ലാങ്ങിന് വരുന്ന മാറ്റങ്ങളും ഒക്കെ വായിച്ചു പോകെ നമ്മുടെ മനസ്സിലേക്കും കയറി പറ്റുന്നവയാണ്. പലപ്പോഴും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു തീമുകളിൽ, അല്ലെങ്കിൽ ആ തീമുകളുടെ ഒരു പ്രധാന ഐഡിയകളിൽ ഒന്നെന്ന് പറയുന്നത് കാത്തിരിപ്പ് എന്നുള്ളത് തന്നെയാണ്. കപ്പിത്താന്റെ ഭാര്യ എന്ന് പറയുന്ന ഈ ഒരു ചെറു കഥയുടെ ആത്മാവും അല്ലെങ്കിൽ ജീവനും ഈ ഒരു വാചകം തന്നെയാണ്. ജീവിതത്തിന്റെ യാത്രക്കിടയിൽ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ കപ്പൽ യാത്രക്കിടയിൽ വെച്ച് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുരുഷന്മാരെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള രണ്ട് സ്ത്രീകളുടെ കാത്തിരിപ്പിന്റെ കഥയാണ് ഇത്. ഒടുവിൽ ആ കാത്തിരിപ്പിനെല്ലാം ഒരു വിരാമം ഇട്ടുകൊണ്ട് ഒരിക്കലും തിരികെ വരില്ലെന്ന് തോന്നുന്നവരെ മടങ്ങി വരുന്ന ഒരു സീനും ഈ ഒരു കഥയിൽ കാണിക്കുന്നുണ്ട്. അപ്പോ ഏതൊരു സിനിമയും, ഏതൊരു ഫീൽ ഗുഡ് സിനിമയും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അതിന് എങ്ങനൊരു അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുവോ ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു നല്ല നോവൽ. എന്തായാലും ആ കഥാപാത്രങ്ങളുടെ ഒരു ബേസിക് ഐഡിയ ഇതാണ്. ഇനി അവരെ കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടണം. പക്ഷേ കുറച്ച് പാട്ടൊക്കെ കേട്ട് വന്നിട്ടാവാം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
0: റേഡിയോ സുനോ 91.7 FM. Station.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
4: അങ്ങനെ ഒരു അടിപൊളി പാട്ടൊക്കെ കേട്ട് തിരികെ വരുന്ന സമയമാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ബിപിൻ ചന്ദ്രൻ എഴുതിയിരിക്കുന്ന കപ്പിത്താന്റെ ഭാര്യ എന്നുള്ള നോവലിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു കപ്പലിന്റെ നാവികനായിട്ട് ലോകം ചുറ്റിയ വ്യക്തിയാണ് ജോൺ ക്യാപ്റ്റൻ ഫെർണാണ്ടസ്. അദ്ദേഹത്തെ പെട്ടെന്ന് കാണാതാവുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ റോസി എന്നുള്ള കഥാപാത്രം ഒഴികെ ബാക്കി എല്ലാവരും അദ്ദേഹത്തിന് എന്തെങ്കിലും അപായം സംഭവിച്ചു എന്ന് ഉറക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തില് റോസിയെ പരിചരിക്കുവാനായിട്ട് ആനിയമ്മ എന്നുള്ള യുവതി കഥയിലേക്ക് കടന്നു വരുന്നു. ഇനി ആനി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കാമുകനാണ് തോമസ് കുട്ടി എന്ന് പറയുന്ന വ്യക്തി. പിന്നീട് നോവലില് കുറച്ചധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നടക്കുന്നു. അതിനുശേഷം കുറച്ചധികം മുക്കുവന്മാരോടൊപ്പം മീൻ പിടിക്കുവാനായിട്ട് കടലിൽ പോകുന്ന തോമസ് കുട്ടി ഉൾപ്പെടുന്ന ഒരു സംഘം ഒരു കടൽ ക്ഷോഭത്തില് ദിക്ക് തെറ്റി മാലിദ്വീപിൽ അങ്ങനെ എത്തിച്ചേരുകയാണ്. അവിടുത്തെ പോലീസുകാർ അദ്ദേഹത്തെ കുറച്ചു കാലം തടവിലൊക്കെ പാർപ്പിക്കുന്നു. അങ്ങനെ കടലിൽ നഷ്ടപ്പെട്ട തങ്ങളുടെ പ്രിയതമന്മാരെ തേടി രണ്ട് ഭാര്യമാര് ഒരുപാട് കാലം കാത്തിരിക്കുകയാണ്. അതേ നാട്ടിൽ തന്നെ ഒരിക്കലും ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു സമയത്ത് ആ ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമയിലെ രംഗങ്ങള് ഈ രണ്ട് സ്ത്രീകളും കാണുന്നുണ്ട്. അങ്ങനെ സിനിമയൊക്കെ കണ്ട് കരഞ്ഞു തളർന്ന് തിരിഞ്ഞു നടക്കുന്ന ഈ സ്ത്രീകളെ പിന്നീട് കാണുന്നത് കടലിൽ നഷ്ടപ്പെട്ട തങ്ങളുടെ പ്രിയതമന്മാരെയാണ്. ഇതാണ് ഏറ്റവും ചുരുക്കിയ വാക്കുകളിൽ പറയാൻ പറ്റുമെങ്കിൽ ഈ ഒരു നോവലിന്റെ പ്ലോട്ടായിട്ട് വരുന്നത്. ഇതിനകത്ത് ഒരുപാട് മറ്റ് രസകരമായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതാണ് ഈ ഒരു നോവലിന്റെ ഏറെക്കുറെയുള്ള ഒരു കഥ എന്ന് പറയുന്നത്. ഇനി കുറച്ച് പാട്ടൊക്കെ കേട്ടാലോ? ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

ബുക്ക്മാർക്കിൽ അങ്ങനെ ബിപിൻ ചന്ദ്രന്റെ കപ്പിത്താന്റെ ഭാര്യ എന്ന നോവലിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. സിനിമാക്കാരനായതുകൊണ്ടായിരിക്കണം ബിപിൻ ചന്ദ്രൻ എഴുതുന്ന ഓരോ വാക്കിലും നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു നല്ല ഫ്രെയിമുണ്ട്. കപ്പിത്താന്റെയും ഭാര്യയുടെയും അതുപോലെ തന്നെ സിനിമയിലെ മറ്റേത് കഥാപാത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം ഒരു സിനിമാറ്റിക് ആംഗിളിലാണ് നമ്മുടെ മനസ്സിലേക്ക് ഓരോ ചിത്രങ്ങളായിട്ട് തെളിഞ്ഞു വരിക. ഈ ഒരു പുസ്തകത്തിന്റെ കവർ ചിത്രം ഒരുപക്ഷെ കപ്പിത്താന്റെ ഭാര്യ സിനിമയായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആക്കാൻ തന്നെ ഉപയോഗിക്കാമെന്ന് നോവലിന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. വളരെ രസകരമായിട്ടുള്ള ഒരു പോസ്റ്റർ ഡിസൈനാണ് കപ്പിത്താന്റെ ഭാര്യ എന്നുള്ള നോവലിന് വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമയുടെ വലിയൊരു പോസ്റ്റർ ഈ ഒരു നോവലിന്റെ കവർ പേജിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി നിൽക്കുന്ന രണ്ട് സ്ത്രീകളും അതിനിടയിൽ ഒരു പത്മിനി കാറും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും, അതായത് ടൈറ്റാനിക് എന്ന് പറയുന്ന പോസ്റ്റർ, രണ്ട് സ്ത്രീകൾ, അതുപോലെ തന്നെ പത്മിനി, ഈ പറയുന്ന മൂന്ന് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് സംഭവങ്ങളും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതായിരിക്കും ചിലപ്പോ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു പുസ്തകം എടുത്തു നോക്കുന്ന ഏതൊരു വായനക്കാരന്റെയും മനസ്സിലേക്ക് ആദ്യം തോന്നുന്ന ഒരു ചോദ്യം. എന്തായാലും അതിനുള്ള ഉത്തരമാണ് 80 അല്ലെങ്കിൽ 100 താഴെ മാത്രം പേജുകളുള്ള ഈ ഒരു കുട്ടി നോവലിൽ പറഞ്ഞു വെക്കുന്നത്.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ചെന്നൈ ബീറ്റ്സ്,
1: തമിഴ് ഹിറ്റ് ഓഫ് ദി ഹവർ. എന്താ ആട്ടം പോതുമാക്കുള്ളണ്ട്.

0: Bookmark. Bookmark. With RJ Nanda.
1: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ബിപിൻ ചന്ദ്രൻ എഴുതിയിരിക്കുന്ന കപ്പിത്താന്റെ ഭാര്യ എന്നുള്ള നോവലിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോവലിലെ കഥാപാത്രങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഒപ്പം തന്നെ ഒരു കഥയുടെ ഏറെക്കുറെയുള്ള ഒരു രൂപം നമ്മൾ മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ നോവലിൽ ഞാൻ കുറച്ചു മുൻപ് സൂചിപ്പിച്ചിരുന്ന ഏറ്റവും നല്ല മനോഹരമായ വാക്കുകളിലൂടെയാണ് നോവലിസ്റ്റ് ഈ ഒരു കഥ പറഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യം. ഈ ഒരു പുസ്തകത്തില് സ്ത്രീ കഥാപാത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എഴുത്തുകാരൻ കൊടുത്തിരിക്കുന്നത്. റോസ്ലി ആന്റിയും ആനിയമ്മയും. ഈ രണ്ട് കഥാപാത്രങ്ങളും തങ്ങളുടെ പങ്കാളികളില്ലാതെ കുറച്ചധികം നാള് സമൂഹത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റപ്പെടലിന് ബിപിൻ ചന്ദ്രൻ കൊടുക്കുന്ന ചില അർത്ഥങ്ങളുണ്ട്. അത് ആക്ച്വലി ആ ഒരു നോവല് വായിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള കോട്സും ഈ ഒരു നോവലിൽ ത്രൂ ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിലൊന്ന് ഇങ്ങനെയാണ്, തിരകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒരു കൂറ്റൻ തിര വന്നു പോകുമ്പോ നമ്മൾ രക്ഷപ്പെട്ട നോർത്ത് സമാധാനിക്കും. എന്നാൽ ഓർക്കാപ്പുറത്ത് അതിലും വലിയ തിരകൾ വരും. പക്ഷേ പേടിക്കരുത്, പേടിച്ചാ തീർന്നു. ഒരിക്കലും നമ്മുടെ അവസാനം വരെയും പ്രതീക്ഷ കൈവെടിയരുത്. അപ്പോ പ്രതീക്ഷ കളയാതെയുള്ള യാത്ര തുടരുകയാണ്. കൂട്ടത്തിൽ ബുക്ക് മാർക്കും.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഒരു സിനിമാക്കാരന്റെ സിനിമാറ്റിക് നോവലിലൂടെയുള്ള യാത്രയായിരുന്നു ഇന്നത്തെ ബുക്ക്മാർക്കിൽ. വെൽക്കം ബാക്ക്. കൂടെയുള്ളത് നന്ദയാണ്. ബിപിൻ ചന്ദ്രൻ എഴുതിയിട്ടുള്ള കപ്പിത്താന്റെ ഭാര്യയെക്കുറിച്ച് ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ കേട്ടോ. കാരണം കഥയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇന്ന് വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്തു. എന്തായാലും വായിച്ചു നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫേവറേറ്റ് കാറ്റഗറിയിലേക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന കുറച്ചധികം നല്ല സിനിമകളുടെ കൂട്ടത്തിലേക്ക് ഒരു നല്ല സിനിമാറ്റിക് നോവൽ എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരെഴുത്ത്. എന്തായാലും ബുക്ക്മാർക്കിന്റെ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് തിരികെ എത്തുന്നതായിരിക്കും. പുസ്തക വിശേഷങ്ങൾ നമുക്കപ്പോ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ എന്തായാലും എനിക്ക് ബൈ പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സോ ബുക്ക്മാർക്കിന്റെ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് നന്ദയായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ടാറ്റാ.

ജോ തരികട ജോ കിടതക തരികടതക

റേഡിയോ സുനോ 91.7 FM. Mother's favorite radio station.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ
0: 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

റേഡിയോ സുനോ 91.7 FM. Their favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.